ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർബരിഹിരിഹ

ക്ലോമഭിർഗ്ലൗഭിർഗുൽമാൻ ഹിരാഭിസ്രവന്തീ ഹൃദാൻ കുക്ഷിഭ്യാഗ്നേ സമുദ്രമുദരേണ വൈശ്വാ നരം ഭസ്മാനാം വിധൃതിന്നാഭ്യാഘൃതഗ്നിരസേനാപോയൂഷ്ണാ മരീചീർവിപ്രുദ്ഭിർനിഹാരമൂഷ്മണാ ശീനം വസായാ പൃഷ്വാ

0: knowledge, and to deal with death, you need ignorance only. So, the Veda says, you need both, ignorance and knowledge. With knowledge you know the self, with ignorance you deal with the body and the world. Avidyaya mrityum tirtva, vidyaya amritam asnute. So, the cave, from there only we just deviated. The cave, Bhagavan said, you imprisoned me in the cave. The guru, the job of the guru, job of the master is to make you imprisoned in the heart cave. Imprison in the heart cave means making you sit. See, for certain people, Bhagavan gave only one teaching. There was one Swami here, Thinnai Swami. He was some government officer or something working. His family people came and wanted him to come back. He asked Bhagavan, Bhagavan, what should I do? Bhagavan said, iru. Iru also means sit. Be here. That was the Upadesha for him. Iru. Irupil irupai. These are all Bhagavan's mantras, mahamantras. Irupil irupai irundukunde. So, iru. And the guru makes you sit, makes you abide in yourself. In the sense, the only energy that we have, yesterday we told, is attention. Attention is what light is to sun. Attention is to the self. Light, you cannot separate sun from light. So too, you cannot separate attention, Shraddha Shakti, from the self. And the Shraddha Shakti, the focus, when it is paid to the mind or the body, they become alive. See, we cannot undo the body. We cannot make the body disappear. One of the greatest teaching that sages give to us through their life is by suffering. Bhagavan had this cancer. If Bhagavan had attained the realization, gave the teaching and simply disappeared, the teaching will not stay. We saw on the one side the power of the truth, on the other side equal power of ignorance. That nature. Nature is synonymous to ignorance. The equal power of disease, body, equal power in the sense, it is a fact in the world. And Bhagavan, you can see, didn't use any mysterious power to escape from it. He showed to you and I that as body, you cannot escape. It is a kind of illusion that Atmatva Bhranti, Gunadhana Bhranti, Doshapanaya Bhranti. In Shastra we say, there are three kind of illusions regarding body. The basic illusion is, I am this body. And the second illusion is, you can add some quality to it. And the third illusion is, you can remove its imperfections. These three illusions will be there in the body. Atmatva Bhranti, Gunadhana Bhranti, Doshapanaya Bhranti. These three things are there, not there in Bhagavan's life, you can see. The body is left. From his very young days, his body was not fit. From the Patala Lingam itself, there was difficulties. He didn't care. It is there in the world, I am not in the world. The body appears to you, it is not there in myself. So, paying attention to the body, you can never escape. Pay attention to the self, it is ever free, immortal, shanti, its peace is its nature. That is the inner dimension. So what does Guru says? He makes you separate from death. In Bhagavad Gita, Krishna says, death and immortality are like two sides of the coin. Amritam chaiva mrityuscha. Sadasachaham Arjuna. Lord says, death is the back side and immortality is the front side. In Bhagavatam there is one verse. It says, if you look outside, death is there. If you go inward, immortality is there. The choice is with you whether to look outside or get established in the self.
1: Om Namah Shivaya. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അടുത്ത് ഹിരണ്യഗർഭൻ എന്നത് ത്രിമൂർത്തികൾക്കും പരമമായ തത്വമാണ്. ആ അത് പറയാം. മറ്റേ ചോദ്യം എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടി വ്യക്തമാക്കി ചോദിക്കുന്നു. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് പൗരാണിക സങ്കല്പം, ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വൈദിക സങ്കല്പം. രണ്ടും രണ്ടാണ്. ഹിരണ്യഗർഭൻ സൂത്രാത്മാ എന്നൊക്കെ പറയുന്നത് വേദത്തിന്റെയാണ്. വേദത്തിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ത്രിമൂർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിൽ ഹിരണ്യഗർഭൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വേദത്തിൽ പറയുന്നത് പ്രഥമ ജീവൻ എന്ന് പറയുന്നു. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വൈദിക സങ്കല്പം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു ജീവനെ സൃഷ്ടിക്കുന്നു ഈശ്വരൻ. ആ ജീവന് കൊടുക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് എന്നാണ് വൈദിക സങ്കല്പം. ആ ഹിരണ്യഗർഭനെ പിന്നീട് വരുന്ന തന്മാത്രകളെയും മറ്റ് ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുന്നു. ഹിരണ്യഗർഭനി സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് വരുന്ന സൃഷ്ടികളെല്ലാം ഈ ഹിരണ്യഗർഭനെ ഏൽപ്പിച്ച് ഹിരണ്യഗർഭൻ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഹിരണ്യഗർഭനെ കാര്യബ്രഹ്മം എന്ന് പറയും, കാരണബ്രഹ്മം എന്ന് പറയും. ഹിരണ്യഗർഭന് കാരണമായിരിക്കുന്ന ചൈതന്യത്തിൽ വൈദികമായ പല കാര്യങ്ങളും പുരാണങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം രൂപാന്തരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈദികമായ കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അതിന്റെ സാങ്കേതികമായ അർത്ഥങ്ങൾക്കെല്ലാം മാറ്റം വരും. പുരാണത്തിൽ വരുമ്പോൾ പുരാണത്തിൽ വരുന്നതാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന സങ്കല്പം. പുരാണത്തിലെ ത്രിമൂർത്തി സങ്കല്പവും വേദത്തിലെ ഹിരണ്യഗർഭ സങ്കല്പവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ പുരാണങ്ങളിൽ പറയുന്ന ബ്രഹ്മാവ് അതിന്റെ സ്ഥാനമാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഹിരണ്യഗർഭന് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിരണ്യഗർഭനെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിക്കാണ്. പുരാണങ്ങളിൽ ബ്രഹ്മാവ് എന്ന് പറയുന്നതും സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പല സങ്കേതങ്ങളും അർത്ഥവ്യത്യാസത്തോടുകൂടി പുരാണങ്ങളിൽ പിന്നീട് കാണാം. അപ്പോൾ വൈദികകാലം ചരിത്രപരമായി തന്നെ നോക്കുമ്പോൾ വൈദികകാലങ്ങൾക്കു ശേഷമാണ് പൗരാണിക കാലം വരുന്നത്. വൈദികകാലം വളരെ ദിവസത്താണ് ഈ പൗരാണിക കാലം വരുന്നത്. അപ്പോൾ ആ പൗരാണിക സങ്കല്പങ്ങൾ മൂലമായിട്ട് ആധാരമായിട്ട് വൈദിക സങ്കല്പങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ വൈദിക സങ്കല്പങ്ങൾ പിൽക്കാലത്ത് വന്ന രീതിയിൽ അങ്ങനെ ഒരുപാടുണ്ട്. പുരാണങ്ങളിൽ എത്രയോ ദേവന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും സ്പഷ്ടമായി വേദങ്ങളിലില്ല. വേദങ്ങളിൽ ഉള്ളത് തന്നെ എന്താണ് ദേവതകളെ കുറിച്ച് പറയുന്നു. വജ്രഹസ്ത പുരന്തര എന്നും പേരും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രൂപമുള്ള ദേവന്മാരുണ്ട് എന്ന് കൽപ്പിക്കുകയും പിൽക്കാലത്ത് ദേവന്മാർക്ക് രൂപം, അതായത് നമ്മൾ കാണുന്ന ശിവബ്രഹ്മ ഈ രൂപങ്ങളൊക്കെ ഉള്ള ദേവന്മാരുണ്ട് എന്ന് പിൽക്കാലത്ത് പുരാണങ്ങളിൽ പറയുന്നു. പക്ഷേ ദേവന്മാരെന്ന് പറയുന്നത് വെറും മന്ത്രമാണ് എന്ന് പറയുന്ന വൈദികന്മാരും, അല്ലാതെ ഈ ദേവന്മാർക്ക് രൂപമൊന്നുമില്ല, മന്ത്രാത്മകമാണ് ദേവത എന്ന് പറയുന്നത്. മന്ത്രം തന്നെ എല്ലാ വേറെ ദേവതകൾക്ക് രൂപമില്ല അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അത് മനുഷ്യൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഉപാസിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായി വന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് പിൽക്കാലത്ത് അത് രൂപാന്തരം പ്രാപിച്ചാണ് ഈ ഇത് എല്ലാം വന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ത്രിമൂർത്തികൾക്ക് ഉപരിയാണോ എന്നുള്ളതാണ്. അവന് ഏത് മുകളിൽ ഏത് താഴെയെന്ന് പറയുന്നത് ഒരു പ്രകടനത്തിലല്ലേ ഇത് പറയുന്നത്. ഒരു പ്രകടനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഏത് മേളിൽ ഏത് താഴെയെന്ന് പറയുന്നത്. വേദത്തിൽ പറയുന്ന ഹിരണ്യഗർഭനെയല്ല ഇവിടെ പുരാണത്തിൽ ആ രൂപത്തിലുള്ള പറയുന്നു. പക്ഷെ അതുമായിട്ട് സമാനതയുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന ത്രിമൂർത്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല വേദത്തിൽ ഹിരണ്യഗർഭനെ പറയുന്നു. അതുകൊണ്ട് ഏത് മേളിൽ ഏത് താഴെ രണ്ട് തരത്തിലുള്ള സങ്കല്പങ്ങളാണ്. ഒന്നിന്റെ തന്നെ പരിണാമം പുരാണങ്ങൾ എന്ന് പറയുന്നത് വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അത് ധാരാളം കൽപ്പനകൾ ധാരാളം ഭാവനകളുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അതും യഥാർത്ഥമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദേവതാഭാവമെല്ലാം എങ്ങനെ ധ്യാനിക്കുന്നതോ ആ രീതിയിൽ ഈശ്വരനും പ്രകടമാകുന്ന രൂപങ്ങളാണ് ദേവതാഭാവങ്ങൾ. അതിൽ ഏത് വലുത് ഏത് ചെറുത് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അത് ഉപാസകനുസരിച്ചിരിക്കുന്നു. ഉപാസകൻ ഏതാ വലുത് അത് അവന് വലുത്, അവന് ഒന്ന് വലുതാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ചെറുതാകും. അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സാമാന്യമായി മനസ്സിലാക്കുമ്പോൾ വേദത്തിലെ ഹിരണ്യഗർഭനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ചിട്ട് പുരാണത്തിലെ ബ്രഹ്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ട് ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് രൂപപരിണാമങ്ങൾ ഉണ്ടായാണ് ബ്രഹ്മാവെന്ന് പറയുന്ന സങ്കല്പം പുരാണങ്ങളിൽ വന്നതെന്ന് നമുക്ക് ഒരു സാമാന്യ ധാരണയിൽ എത്തിച്ചേരാം. ഈ മറ്റ് മൂർത്തിഭാവങ്ങളെല്ലാം ഈശ്വരനെ ഉപാസിച്ചവർക്ക് ആന്തരികമായി പ്രത്യക്ഷപ്പെട്ട ഈശ്വരഭാവങ്ങൾ ആണ് ഈ മൂർത്തികളെല്ലാം. അതിലേത് വലുത് ഏത് ചെറുത് എന്നുള്ളത് ആ ഉപാസകനുസരിച്ചിരിക്കുന്നു, ഉപാസകന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. മുമ്പുള്ള ചോദ്യം ഒന്നുകൂടി വ്യക്തമായി ഏത് ഏതിനോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം. ആ ചോദ്യം വ്യക്തമാകുന്നില്ല. അത് ചോദിച്ചിരിക്കുന്നത് ഹൃദയ ഗ്രന്ഥി നശിച്ച ജ്ഞാനികൾക്ക് എങ്ങനെ വ്യവഹാരത്തിൽ ജീവിക്കാനാകും. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അധ്യാസ ഭാഷയത്തിൽ ചർച്ച ചെയ്തു, തിരുവിൽ പലതവണ വന്നിട്ടുണ്ട്. ജ്ഞാനം വ്യവഹാരത്തിന് ഒരിക്കലും തടസ്സമല്ല. ജ്ഞാനികളെല്ലാം വ്യവഹാര മധ്യത്തിൽ ജീവിക്കുന്നതായി കാണുന്നുണ്ട്. ജ്ഞാനികൾ ശാസ്ത്രം രചിക്കുന്നു, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു, ആശ്രമങ്ങൾ നിർമ്മിക്കുന്നു, ലോകത്തിൽ ധർമ്മസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം ലോകത്ത് കാണുന്നുണ്ട്. ജ്ഞാനിയുടെ വ്യവഹാരത്തിന് ജ്ഞാനം ഒരിക്കലും തടസ്സമല്ല. ഇവിടെ വരുന്നത് ഈ അഹന്ത നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തിനെ ആശ്രയിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനും പറഞ്ഞിട്ടുണ്ട്, നാശം എന്ന് പറയുന്നത് ബാധ്യത അനുവൃത്തി, അത് ബാധിച്ചു പോകുന്നു വീണ്ടും അനുവൃത്തി വരുന്നു. ഇതും പലതവണ പല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സാധാരണ പറയും വറുത്ത വിത്ത് പോലെയാണെന്ന് പറയും. അതായത് വറുത്ത വിത്തിന് എന്റെ ബീജശക്തി നഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ രൂപം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ രൂപം ഇരിക്കുന്നു, പക്ഷെ വീണ്ടും അതിന്റെ മുളച്ചു വരുന്നതിനുള്ള ശേഷിയില്ല. പക്ഷെ ആ രൂപമുണ്ട്. ദഗ്ധപട ന്യായം എന്ന് പറയും. വസ്ത്രത്തെ ധരിച്ചു കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ ആകൃതി അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ വസ്ത്രം കൊണ്ട് പ്രാവരണം മൂടുക ഉടുക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വ്യവഹാരത്തിന്റെ സത്യത്വം നശിക്കുന്നു, വ്യവഹാരം അനുവർത്തിക്കുന്നു, തുടരുന്നു. അപ്പൊ ഹൃദയഗ്രന്ഥി നശിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ദേഹാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു. അജ്ഞാനകാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ദേഹത്തിനും മറ്റുള്ള അഹംബുദ്ധി അഹംബുദ്ധി നശിക്കുന്നു. അഹംബുദ്ധി നശിച്ചാലും വ്യവഹാരത്തിന് ആവശ്യമുള്ളിടത്തോളം പ്രാരബ്ധം നശിക്കുന്നതുവരെ ശരീരം നിലനിൽക്കുന്നതായി കാണുന്നു ജ്ഞാനികൾക്ക്. ജ്ഞാനം ഉണ്ടായി ശരീരം നശിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ജ്ഞാനം പറയാൻ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൽ ഇല്ലാതിരുന്നതിന്, കാരണം ഇത് ഉപദേശിക്കാൻ ഏതെങ്കിലും ഒരു ജ്ഞാനി വേണമല്ലോ. ഈ ജ്ഞാനത്തെക്കുറിച്ച് അജ്ഞാനി എങ്ങനെ അറിയും? ജ്ഞാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു ജ്ഞാനി വേണം. ജ്ഞാനി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായതിന് ശേഷവും ആ ശരീരം നിലനിൽക്കണം. അപ്പൊ അഹംബുദ്ധി ശരീരാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു, മറിച്ച് എന്തുണ്ടാകുന്നു? സർവാത്മഭാവം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. വാമദേവന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു, അഹം അനുരാഭവം സൂര്യസ്ഥ എന്നുള്ള സർവാത്മഭാവം. ആ സർവാത്മഭാവം എന്ന് പറയുന്നത് ഈ ദൃഷ്ടി അഹന്തയല്ല, ആ സർവാത്മഭാവം നിലനിൽക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആജ്ഞാന അഹന്ത നശിച്ചുപോകും, അതിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റൊരു ജ്ഞാനം ആത്മബോധം അത് നിലനിൽക്കുന്നു. അതിനെ നമുക്ക് അഹന്തയെന്ന് വിളിക്കാൻ പറ്റില്ല. ജ്ഞാനിയുടെ തുടർന്നുള്ള വ്യവഹാരങ്ങളെല്ലാം ആ സർവാത്മ ഭാവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ശരീരവും മറ്റും നശിച്ചിട്ടും അനുവർത്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ ശരീരം ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം ഇല്ല, അഹം ബോധം അതിൽ നശിച്ചു കഴിയുമ്പോൾ അതില്ല, ഇല്ലെങ്കിലും വീണ്ടും അത് അനുവർത്തിക്കുന്നുണ്ട്. ദഗ്ധ പട ന്യായം എന്ന് പറയുന്നത് ദഹിച്ച വസ്ത്രം വീണ്ടും കാണപ്പെടുന്നു, അല്ലെങ്കിൽ വറുത്ത വിത്ത് വീണ്ടും കാണപ്പെടുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങൾ മനസ്സ് അഹന്ത തുടങ്ങിയ സർവവും നശിച്ചതിന് ശേഷം വീണ്ടും അനുവർത്തിക്കുന്നു. നശിച്ച അഹന്ത വീണ്ടും അനുവർത്തിക്കുന്നു ശരീരാദികൾ. അതുകൊണ്ടാണ് ഞാനീ വ്യവഹാരത്തിൽ അഹം ശബ്ദം ഉപയോഗിക്കുന്നു. പക്ഷെ അഹം ശബ്ദം എന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരത്തെയോ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെയോ ഒന്നും സംബന്ധിച്ചല്ല. അഹം ശബ്ദം, ജ്ഞാനിയുടെ അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ തന്നെ ഉപദേശിക്കുമെന്ന് പറയും, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്യ മധ്യം ച ഭൂതാനാം അന്തയേവച അഹം ആത്മാ ഗുഡാകേശ. അല്ലയോ അർജുന, അഹം ആത്മാ, അവിടെ ഭഗവാൻ അഹം എന്ന് പറയുന്നത് എന്തിനാണ്? ശരീരത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു അഹന്തയല്ല, പിന്നെയോ ആത്മാ. അഹം എന്ന് പറയുന്ന ശബ്ദം അജ്ഞാനികൾ എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഉറപ്പിച്ച് പ്രയോഗിക്കുന്നത്, അതുപോലെ ജ്ഞാനികൾ അതിനെ ആത്മാവിനും ഉപയോഗിക്കും. അതാണ് വ്യത്യാസം. അഹോ എന്ന് പറയുന്ന ശബ്ദത്തിന് ഈ ശരീരത്തെ മാത്രമല്ല ബോധിപ്പിക്കാൻ കഴിയുന്നുള്ളത്, ആത്മാവിനെയും ബോധിപ്പിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ്? അഹം ആത്മാ. നമ്മളെന്ത് പറയുന്നു? അഹം ശരീരം. ഭഗവാൻ പറയുന്നു അഹം ആത്മാ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഹം ആത്മാ, ഞാൻ ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവ്? സർവഭൂതാശയസ്ഥിത, സർവപ്രാണികളുടെയും ഭൂതങ്ങളും മിക്ക പ്രാണികൾ അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അന്ധകരണം. അതിൽ സ്ഥിത, അതിൽ സ്ഥിതനായ ആത്മാവാണ് ഞാൻ. അഹം ആദിശ്യ മധ്യം ച ഭൂതാനാം അന്തയേവച. ഞാനാണ് ഇതിന്റെ തുടക്കം, ഞാനാണ് ഇതിന്റെ മധ്യം, ഞാനാണ് ഇതിന്റെ അന്തം. ആദി മധ്യ അന്തരഹിതനായിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ആ അഹം ശബ്ദത്തെ ആശ്രയിച്ചാണ് ആ വ്യവഹാരവും നടക്കുന്നത്. അപ്പൊ അഹം എന്ന് പറയുന്നത് വ്യവഹാരത്തിന് തടസ്സമല്ല. ജ്ഞാനിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അജ്ഞാനിയിൽ വരുമ്പോൾ ആ ശരീരം തുടങ്ങിയവയെ ആ അഹം ശബ്ദം ബോധിപ്പിക്കുന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അഹം നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അഹത്തെ ആശ്രയിച്ചുള്ള ഈ വ്യവഹാരങ്ങൾ നശിക്കുന്നതിനർത്ഥം. പക്ഷെ ആ വ്യവഹാരത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. അജ്ഞാനിയുടെ വ്യവഹാരവും ജ്ഞാനിയുടെ വ്യവഹാരവും തമ്മിൽ മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിയെ ഇന്ന രീതിയിലാണെന്ന് നിരൂപണം ചെയ്യാൻ കഴിയത്തില്ല. മൂഢനായും വിദ്വാനായും ഭ്രാന്തനായും പല രീതിയിലും കാണപ്പെടാം എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിർണ്ണയിക്കാനൊക്കത്തില്ല. അയാൾ വിദ്വാനാണ് അതുകൊണ്ട് ജ്ഞാനിയാണ് എന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. മൂഢനാണ്, മൂഢനായും കാണപ്പെടാമെന്നാണ് മൂഢവ എന്ന് പറയുന്നത്. മൂഢൻ എന്ന് വെച്ചാൽ യാതൊരു ബോധമില്ലാത്തവാണ്, അങ്ങനെയും കാണപ്പെടാം. അപ്പോൾ അതങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് തത്വജ്ഞാനം ഉപദേശിക്കുന്ന ആളെന്നാണ്. പക്ഷെ വെറും മൂഢനായി കാണപ്പെടാം. പിന്നെ വിദ്വത്ത കൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കുന്നു അതുകൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കത്തില്ല, വെറും മൂഢനെ പോലെ തന്നെ ഇരിക്കും, ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കും. അതിനെ എങ്ങനെ ജ്ഞാനിയും തീരുമാനിക്കും? തീരുമാനിക്കാൻ ഒക്കത്തില്ല. സ്ഥിരബുദ്ധിയുള്ളവനാണോ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഭ്രാന്തനെ പോലെ വ്യവഹരിക്കും. ഉന്മത്ത പിശാചവത്, ഉന്മത്തനെ പോലെ ഭ്രാന്തനെ പോലെയും പ്രവർത്തിച്ചു തുടങ്ങി. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ജ്ഞാനിയാണെന്ന്? പിശാചനെ പോലെ പ്രവർത്തിക്കുന്നു. പിശാചനെ പോലെ പ്രവർത്തിക്കുന്ന വെച്ചാൽ യാതൊരു വ്യവഹാര മര്യാദകളെയും പാലിക്കാതെ ഉള്ള പ്രവൃത്തികൾ ചെയ്തുകളാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ദത്താത്രേയന്റെയും മറ്റും ചരിത്രത്തിൽ പറയുന്നു, സന്മാർഗ അസയും അതിക്രമിച്ച് പ്രവർത്തിച്ചുകളയും. സാന്മാർഗിക മണ്ഡലത്തെ അതിക്രമിച്ചും പ്രവർത്തിച്ചുകളയുന്നതാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ബാഹ്യമായൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പിശാചനെ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാൻ കഴിയത്തില്ല എന്നാണ്. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരം ഒരിക്കലും അതിന് ജ്ഞാനം തടസ്സമല്ല എന്നാണ്. അതിന് ബാധ്യത അനുവർത്തി, അവിദ്യാലേശ അനുവർത്തി, ഇങ്ങനെയെല്ലാം പല പേരുകളിൽ പറയും ആ വ്യവഹാരത്തെ. അഹങ്കാരം നശിച്ചു കഴിഞ്ഞാലും അവിടെ ആ സർവാത്മഭാവത്തിലുള്ള അഹന്തം നിലനിൽക്കാം. അതായത് അഹം എന്ന് പറയുന്ന ശബ്ദം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു. അഹം ശരീരം എന്ന് പറയും, ഞാൻ ശരീരം എന്നുള്ള ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അഹം എന്ന് പറയുന്ന വസ്തുവും ശരീരം എന്ന് പറയുന്ന അഹം എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ഞാൻ ശരീരം എന്ന് പറയുന്നു, അഹം ശരീരം എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ശരീരം എന്ന് തന്നെ, ശരീരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥവും ശരീരം തന്നെ. അച്ഛൻ ഞാനി അഹം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ പറയുന്ന ശരീരം എന്നുള്ളതിന്റെ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെയാണ് അവിടെ ബോധിപ്പിക്കുന്ന അഹം ശബ്ദം. അതാണ് അഹം ബ്രഹ്മാസ്മി. അഹം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന അർത്ഥത്തെ അവിടെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് പരമാത്മ വസ്തുവിനെ അഹം ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ അഹത്തിന്റെ സാമാന്യമായ അർത്ഥം അഹന്ത എന്ന് പറയുന്നു. അതിനെ നിഷേധിച്ചിട്ട് പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഇതിന് അദ്വൈതത്തിൽ ബാധ സാമാനാധികരണിയുള്ള ഒരു സാങ്കേതിക സ്വപ്ന പറയുന്നത്, മുഖ്യ സാമാനാധികരണിയും ബാധ സാമാനാധികരണിയും. അതായത് രണ്ട് പദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ രണ്ട് പദങ്ങളെ സമാനാധികരണിയുണ്ടെന്ന് പറയും. രണ്ടിന്റെയും അധികരണം അർത്ഥം ഒന്നായതുകൊണ്ട് ഇരുന്നാൽ രണ്ട് പദങ്ങൾക്ക് സമാനാധികരണിയുണ്ടെന്ന് പറയും. ചില സമയം അങ്ങനെയുള്ള രണ്ട് പദങ്ങൾ അതിന്റെ വാച്യ അർത്ഥത്തെ വിട്ടിട്ട് അതിനപ്പുറമുള്ള ഒരു അർത്ഥത്തെ ബോധിപ്പിക്കും. അപ്പൊ ആ രണ്ട് പദങ്ങൾക്കും തമ്മിൽ ബാധ സമാനാധികരണിയുണ്ടെന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ അഹം എന്നൊരു അജ്ഞാനി പറയുമ്പോൾ അഹം എന്ന് പറയുന്നത് ശരീരത്തെ ബോധിപ്പിക്കുന്നു, ശരീരം എന്ന് പറയുന്നതും ശരീരത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ അഹം ശരീരം എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളും തമ്മിൽ മുഖ്യ സമാനാധികരണമാണ്. അതായത് രണ്ടും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, ശരീരത്തെ ബോധിപ്പിക്കുന്നു. പക്ഷേ ഒരു ജ്ഞാനി പറയുകയാണ് അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ വരുന്നു അവിടെ അഹന്തയില്ല. അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമാണെന്ന് തോന്നുന്ന അഹന്ത, അതിനെ നിഷേധിക്കുന്നു, ബാധിക്കുന്നു. ബാധിച്ചിട്ട് ബ്രഹ്മശബ്ദം ഏതർത്ഥത്തെയാണോ ബോധിപ്പിക്കുന്നത് അത് തന്നെ അഹം ശബ്ദവും ബോധിപ്പിക്കുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തിൽ അഹങ്കാരമല്ല, മറിച്ച് അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമായിരിക്കുന്ന അഹന്തയെ നിഷേധിച്ചിട്ട് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിനെ, അതിന്റെ ലക്ഷ്യാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം, ബ്രഹ്മശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് അഹം ശബ്ദം. അപ്പൊ അഹം ശബ്ദത്തിന്റെ അർത്ഥത്തെ ഇവിടെ നിഷേധിക്കുകയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ബാധ സമാനാധികരണി എന്ന് പറയും. വേറെ ഉദാഹരണത്തിൽ ഇവിടെ പറയും ഇത് തന്നെ, കാണു പുരുഷ എന്ന് പറയുന്നു. ഒരാൾ ചെറിയ ഇരുട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു, ഇരുട്ടത്തൊരു മനുഷ്യൻ നിൽക്കുകയായിരുന്നു. മനുഷ്യനെ കണ്ടിട്ട് അയാളത് കുറ്റിയാണെന്ന് ധരിച്ചു, മരത്തിന്റെ കുറ്റിയാണെന്ന്, മരക്കുറ്റിയാണെന്ന് ധരിച്ചു. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു കാണു പുരുഷ എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ എന്താണ്, മനുഷ്യനെ കണ്ടിട്ടാണ് അയാൾ പറഞ്ഞത് കാണു, കാണു രയം എന്ന് പറഞ്ഞു, കാണു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു അയാള്, കാണുഹു പുരുഷ, വെളിച്ചം വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മനുഷ്യനാണ് കുറ്റിയല്ല. അപ്പൊ അവിടെ അയാൾ എന്താണ് പറയുന്നത്, കാണുവാണ് പുരുഷൻ എന്ന് പറയുകയാണ്. അപ്പൊ കുറ്റി ഒരിക്കലും മനുഷ്യനാകത്തില്ല. അഭേദമായി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നായിരിക്കുന്നു, അതാണ് സാമാന്യ ഭാഷാ നിയമം. ഇവിടെ എന്ത് പറയുന്നു, താണു പുരുഷ എന്ന് പറയുന്നു, തൂണാണ് മനുഷ്യനെന്ന് പറയുന്നു. തൂണ് മനുഷ്യനാവും ഒരിക്കലും ആകത്തില്ല. അപ്പൊ ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ആ തൂണ് മനുഷ്യനെന്നല്ല പറയുന്നത്, പിന്നെയോ താണു എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ ആൾ നിഷേധിക്കുകയാണ്. നിഷേധിച്ചിട്ട് നേരത്തെ ഞാൻ ഏതിനെയാണോ തൂണെന്ന് കരുതിയത് വാസ്തവത്തിൽ തൂണല്ല മനുഷ്യനാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്നതിന് വേണ്ടി താണു, അതായത് തൂണ് എന്നുള്ള ശബ്ദം കൂടി അത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ശബ്ദങ്ങൾ അഭേദമായി ഉപയോഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തെ നിഷേധിക്കുകയും രണ്ടാമത് പറഞ്ഞ വാക്കിന്റെ അർത്ഥ, പക്ഷെ താണു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നു, ഇതിനാണ് ബാധ എന്ന് പറയുന്നത്. പുരുഷ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തെ സ്വീകരിക്കുന്നു, അത് സമാനാധികരണി എന്ന് പറയുന്നു. രണ്ട് പദങ്ങളും ഒരർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ഒരു പദത്തിന്റെ അർത്ഥത്തെ നിഷേധിച്ച് വേറെ പദത്തിന്റെ അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഈ ശ്രുതിയിൽ അഹം ബ്രഹ്മ സർവമുഖ ഗീതം ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് ബാധ സമാനാധികരണിയാണ്. രണ്ടിനെ അംഗീകരിക്കുക, അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് അഹന്തയും ബ്രഹ്മത്തെ അംഗീകരിക്കുക, ബ്രഹ്മത്തിൽ അഹന്തയെ പറയുക, നമ്മൾ അഹന്തയാണ് ബ്രഹ്മം എന്ന് പറയുക, മറിച്ച് നമ്മൾ അഹന്തയെ നിഷേധിക്കുകയും ഈശ്വരനെ ബോധിപ്പിക്കുകയും ചെയ്യുക. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരിക്കലും അഹങ്കാരമായി മാറത്തില്ല.
4: ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇതം സർവപ്പൊ ഇതിനെ അംഗീകരിക്കും, ഇത് ബ്രഹ്മമെന്നാണ് പറയുന്നത്. ആദ്യ പ്രപഞ്ചത്തെ ഇത് ബ്രഹ്മെന്ന് പറയുകയാണ്, പറയുന്ന ബ്രഹ്മം മാത്രം സത്യം, പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കുന്നുണ്ട്. ഇത് ബ്രഹ്മം ഇതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു, പ്രപഞ്ചത്തിൽ ഇത് ഈ പ്രപഞ്ചം ആദ്യം ഞാൻ പ്രപഞ്ചമായിട്ടാണ് കണ്ടത് മുമ്പ് അജ്ഞാനാവസ്ഥ. ഞാനാവസ്ഥയിൽ ഞാൻ എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഈ പ്രപഞ്ചമായി നാമരൂപാത്മകമായി പ്രപഞ്ചംശ്വരനാണ് ഈശ്വരനാണെന്ന് പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ഭാവത്തെ രണ്ടാമത് വരുന്ന ഭാവത്തെ അംഗീകരിച്ചു ബ്രഹ്മം എന്ന് രണ്ടിനെയും ചേർത്ത് അഭേദമായി ആദ്യത്തെ രണ്ടാമത് രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നു. അതായത് ഇതം എന്ന് ആ ചന്ദ്രമായ പ്രപഞ്ചത്തെ നിഷേധിക്കും. ഒരർത്ഥത്തെ രണ്ട് പദങ്ങളും കൂടി ചേർന്ന് അതുകൊണ്ടിങ്ങനെ അഭേദമായി പ്രപഞ്ചത്തിൽ അഹം ബ്രഹ്മാസ്ത്രപഞ്ചം ബ്രഹ്മാനാമെന്ന് ജ്ഞാനിയുടെ വ്യവഹാരത്തിൽ അഹം ബ്രഹ്മ ജ്ഞാനിയാണെന്ന് പറയുന്നത് അജ്ഞാനിക്ക് പറയാൻ മതിയില്ല. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉപദേശം ആരെങ്കിലും പറഞ്ഞു ആ പറഞ്ഞു കൊടുത്ത ആള് അഹം ബ്രഹ്മാസ്മിന്ന് ഒരു വ്യക്തി എങ്ങനെ അഹം ബ്രഹ്മാസ്മി തയ്യാറെന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. എന്താണ് പറഞ്ഞ് ശബ്ദത്തിന്റെ ആ ശബ്ദമായിരുന്നു അർത്ഥത്തെ നിഷേധിച്ചു പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുകയും അഹം ബ്രഹ്മാസ്മി. അതുകൊണ്ട് അജ്ഞാനിക്ക് അഹം എന്നുള്ള ശബ്ദം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പരമാത്മാവ്. കാരണം ഞാനില്ല, ജ്ഞാനിക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരത്തിന് യാതൊരു തരത്തിലുള്ള അദ്വൈത സിദ്ധാന്തം, ഹിതപ്രജ്ഞന്റെ ലക്ഷണം, ഗുണാതീതന്റെ ലക്ഷണം എല്ലാം ഗീതയിൽ പറയുന്ന ഭാഗം ശരിക്കും മനനം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. ജ്ഞാനിക്ക് വ്യവഹാരം ഉണ്ടാകെ വന്നുകഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്താരും ഞാൻ ഉപദേശിക്കാൻ കാണത്തില്ല, ഉപദേശ പാരമ്പര്യം ഒന്നും നിലനിൽക്കത്തില്ല. ആരെയും നമുക്ക് ജ്ഞാനി എന്ന് പറയാനും പറ്റത്തില്ല, ഒരു ശിഷ്യനും ഗുരുവിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്ത വരുന്ന ചോദ്യം ഇതാണ്, ആസ്തിക്യ ദർശനമായ ന്യായ അതികളിലെ ആത്യന്തികമായ ദുഃഖം കുറിച്ച് മോക്ഷം എന്നതിനാൽ, അതായത് ന്യായദർശനത്തിൽ എങ്ങനെയാണ് മോക്ഷത്തെ കുറിച്ച് പറയുന്നത്? ന്യായദർശനത്തിൽ പറയുന്നത് ഇതര ഭേദജ്ഞാനം, ആത്മാവിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടറിയുന്നു. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ രാഗാ ദോഷങ്ങൾ നശിക്കും. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്, ദോഷം നശിച്ചാൽ പ്രവൃത്തി നശിക്കും, പ്രവൃത്തി നശിച്ചാൽ ജന്മം നശിച്ചു, ജന്മം നശിച്ചാൽ ദുഃഖം നശിക്കും. ഏകവിംശതി ദുഃഖധ്വംസം എന്ന അവരുടെ ഭാഷയിൽ. ആ ദുഃഖ ധ്വംസം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ പറയുന്നത്? ആത്മാവെന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്, ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. നെയ്യായി എന്നൊരു സംബന്ധിച്ചിടത്തോളം, അതായത് ഭൂമി, ജലം, വായു, ആകാശം, മനസ്സ് ഇതെല്ലാം പോലെ ഇതിനെല്ലാം അവര് ദ്രവ്യങ്ങളായിട്ട് നെയ്യായിന്മാര് പറയും. ദ്രവ്യ ചേരു, വായു, ആകാശം, കാലധിക, ആത്മ, മനാം, ഒമ്പത് ദ്രവ്യങ്ങളെ കുറിച്ച് പറയാം. അതൊരു ദ്രവ്യമായിട്ടാണ് അവർ ഈ മനസ്സിന്, ഈ മനസ്സിനെയും ആത്മാവിനെയും കാലത്തെയും ബിസിനെയും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ദ്രവ്യങ്ങളായിട്ടാണ്. ഒരു പദാർത്ഥം ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നതൊന്നുമല്ല. അവർ പറയുന്ന രീതിയിലല്ല, ഗുണമുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് ദ്രവ്യം. ഗുണം അല്ലെങ്കിൽ ക്രിയ ഒന്നിനുണ്ടെങ്കിൽ അതിന് ദ്രവ്യം എന്ന് പറയും. ആത്മാവിൽ ഗുണമുണ്ട്, ഞാനും ആത്മാവിന്റെ ഗുണമാണ്. അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്, ആത്മാവിന്റെ ഗുണമാണ്, അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്. അതെല്ലാം ഒരു സാങ്കേതികമായ വിശദീകരണങ്ങളാണ്. സാങ്കേതികമായ അർത്ഥത്തിലാണ് അവിടെ ദ്രവ്യം ഒന്നും മറ്റും ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യവും ഒന്നുമല്ല, ഗുണമൊന്നുമല്ല. അത് ന്യായശാസ്ത്രം അധ്യയനം ചെയ്ത് തന്നെ അത് മനസ്സിലാകണം. നമ്മൾ സാധാരണ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന അർത്ഥബോധമല്ല അവരുദ്ദേശിക്കുന്ന അർത്ഥബോധം, വ്യത്യാസമുണ്ട്. ആ അതാത് ശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ടേ അത് മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കണം വ്യവഹാര ഭാഷ ലൗകിക ഭാഷയാണ്. ആ ലൗകിക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കും നിശ്ചിതമായ ഈ വ്യവഹാരത്തിലൂടെ സിദ്ധിക്കുന്ന അർത്ഥമുണ്ട്. ദാർശനികന്മാർ ഉപയോഗിക്കുന്ന ഇതേ പദങ്ങൾ അവിടെ ദർശനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥമല്ല അവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദ്രവ്യം തുടങ്ങിയ പദങ്ങൾ അവരുടെ സാങ്കേതികമായ പദങ്ങളാണ്. അതിന് സാങ്കേതികമായ അർത്ഥമുണ്ട്, അതിന് സാങ്കേതികമായ പരിഭാഷകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. അതിലൂടെ വേണം നമ്മളത് മനസ്സിലാക്കാം. അപ്പൊ ഗുണമിരിക്കുന്ന ഒരു വസ്തു അതിന് ദ്രവ്യം എന്ന് പറയുന്നു. ആത്മാവ് അങ്ങനെയൊരു ദ്രവ്യമാണ്. ഏക വിംശതി ദുഃഖധ്വംസം, അത് സംഭവിക്കുമ്പോൾ അതിലുള്ള എല്ലാ ഗുണങ്ങളും നശിക്കും. ഗുണങ്ങളെല്ലാം ആ ആത്മാവ് കേവലമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഏകമായി ആത്മാവ് ആത്യന്തികമായ ദുഃഖധ്വംസം അവിടെ സംഭവിക്കുന്നു. അതാണ് മോക്ഷം എന്നാണ് പറയുന്നത്. അദ്വൈതി പറയുന്ന മോക്ഷവും അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇത് നൈയായന്മാരിൽ തന്നെ പ്രാചീന
3: നവീനന്മാർ രണ്ടും കൂട്ടുന്നുണ്ട്. പ്രാചീനന്മാരുടെ അഭിപ്രായമാണ്. ന്യായശാസ്ത്രത്തിൽ തന്നെ പിൽക്കാലത്ത്, അതായത് ഈ വേദാന്ത ശാസ്ത്രമെല്ലാം പുഷ്ടി പ്രാപിച്ചതിന് ശേഷം,
5: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: Prakritiyil ninnum poornamayi swatanthranayi thanne. Adengane swatanthranaanu samadhi. Samadhiyil poornamaya vyavahara lopam sambhavikkum. എന്നാൽ അതിന് സമാധിയെന്ന് യോഗി അംഗീകരിക്കും. എന്തെങ്കിലും മനസ്സിൻ്റെ ഒരു ഭാവാവേശം വന്ന് പ്രപഞ്ചത്തെ വിസ്മരിച്ചാൽ അത് യോഗ സമാധിയല്ല. എന്തുകൊണ്ട്? കാരണം അവിടെ മനസ്സ്, ബുദ്ധി, പ്രാണൻ എല്ലാത്തിനെയും നിരോധിക്കുന്നു. എല്ലാത്തിനെയും നിരോധിക്കുന്ന ഒരു യോഗിയുടെ ശരീരം കാഷ്ടവത്, അതിൽ പ്രാണവ്യാപാരം പോലും പാടില്ല. എന്നാലേ അത് യോഗ സമാധിയാവട്ടും, അല്ലെങ്കിൽ യോഗ സമാധിയുടെ ഉയർന്ന നിലയെ പ്രാപിക്കത്തുള്ളൂ. യോഗസമാധിയിൽ നിന്ന് പിന്നെ ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം അത് സമ്പ്രജ്ഞാതം, അസംപ്രജ്ഞാതം, ഈ രീതിയിൽ അതിൻ്റെ അഭ്യാസം പോവുകയാണ്. ആ അഭ്യാസത്തിൽ, പരവൈരാഗ്യത്തിൽ, പിന്നീട് യോഗിക്ക് പ്രപഞ്ചത്തോടുള്ള എല്ലാ, പ്രകൃതിയോടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു. പ്രകൃതിയിൽ ഒരു തരത്തിലും യോഗി ആകർഷണമാകുന്നില്ല, ഒരു തരത്തിലും. പിന്നെ പ്രപഞ്ച വ്യവഹാരം യോഗിയിൽ പൂർണ്ണമായും ഇല്ലാതാകുന്നു. യോഗി സുഷുപ്തിയെ പോലെ നിരോധിക്കുന്ന ആളാണ്. അങ്ങനെ ഒരവസ്ഥയെ പോലും എത്തിച്ചേരാത്ത ആളാണ് യോഗി. യോഗി അങ്ങനെ ഒരു സമാധി ഒരു ശരീരത്തിലിരുന്ന് യോഗി പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ആ യോഗിയുടെ അവസ്ഥ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആയുസ്സിൽ വെച്ചതുപോലെ, ഫ്രീസറിൽ വെച്ചതുപോലെ അത് കേടാകാതിരിക്കുമല്ലോ. എത്ര കാലം ഇരുന്നാലും അത് കേടാകത്തില്ല. വീണ്ടും അതിനെ പുറത്തെടുത്ത് ഉപയോഗിക്കാമെന്ന് പോലും. യോഗിയുടെ ശരീരം, മനസ്സ്, യോഗിയുടെ പ്രാണം, വ്യാപാരങ്ങളെ എല്ലാം യോഗി മരവിപ്പിച്ചിരിക്കണം അഭ്യാസം കൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആസന പ്രാണായാമങ്ങൾ പോലെയുള്ള, അതിനുള്ള ശരീരത്തിന് അതിനുള്ള ക്ഷമത ഉണ്ടാക്കാൻ വേണ്ടി. വൃത്തിനിരോധം മനസ്സുകൊണ്ട് മാത്രം കാര്യം സാധ്യമല്ല. അതിന് ശരീരവും അതിന് പറ്റിയതായിരിക്കും. യോഗിയുടെ ശരീരത്തിന് മാത്രമേ അത് സാധ്യമാകൂ. വാസനജയം, പ്രാണ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ശരീരത്തിനെയും പ്രാണനെയും മനസ്സിനെയെല്ലാം അതിന് യോഗ്യമാക്കി പൂർണ്ണമായി വൃത്തിയെ നിരോധിച്ച് പരവൈരാഗ്യം കൊണ്ട് പിന്നീട് യാതൊരു തരത്തിലുള്ള പരവൈരാഗ്യവും ഒരു വിവേകമെന്നാണ് പറയുന്നത്. അത് പ്രകൃതി പുരുഷ വിവേകത്തെക്കാൾ ഉപരിയായ അന്തിമമായ സാധനയാണ് പരവൈരാഗ്യം യോഗിയെ സംബന്ധിച്ച്. ഇവിടെ അദ്വൈതത്തിന് മറ്റ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത് ഒരു സാധനയുടെ പ്രാരംഭമാണ്. യോഗത്തിൽ അങ്ങനെയല്ല, അത് അവസാനമാണ്. വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. പരവൈരാഗ്യം എന്നതിന് പൂർണ്ണമായ ആ പ്രകൃതിയുടെ പ്രതിപ്രസവം നടക്കണമെങ്കിൽ പുരുഷന പ്രകൃതിയോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും വരാൻ പാടില്ല. അപ്പോൾ സർവവ്യവഹാരങ്ങളും യോഗിയെ സംബന്ധിച്ച് അസ്തമിക്കുന്നു. യോഗിയുടെ ശരീരം എല്ലാ അർത്ഥത്തിലും മരവിച്ചിരിക്കുകയാണ്, അവസ്ഥയിലെത്തിച്ചേരും. അങ്ങനെ യോഗശാസ്ത്രത്തിൽ വിവരിക്കുന്ന യോഗ സമാധി. പിന്നെ അവിടെ വേറൊന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, നിർമ്മാണ ചിത്തം. അങ്ങനെ വരുന്ന യോഗിക്ക് ചില പ്രത്യേക സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ യോഗിക്ക് തൻ്റെ ആവശ്യത്തിന് ഒരു ചിത്തത്തെ നിർമ്മിക്കാം, ആ ചിത്തത്തെ ഉപയോഗിച്ച് വ്യവഹാരം നടത്താം, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ ആ ഭാഗവും ഏതെല്ലാം അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട്, വിഭൂതികളെ കുറിച്ച് പറയുന്നു. യോഗിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നുമല്ല. അങ്ങനെ എന്തെല്ലാം സാധ്യമാകുമോ അതിനെല്ലാം നിരോധി, അതിനാണ് പരവൈരാഗ്യം. യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗക്ഷേമവും ലോകക്ഷേമവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതെല്ലാം പ്രകൃതിയുടെ കാര്യങ്ങളാണ്. യോഗി അതിനെയും നിരോധിച്ച് സ്വരൂപസ്ഥിതനാകുന്നു. അത് വളരെ ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്, ശ്രേഷ്ഠമായ ഒരു സാധനയാണ്. വാസ്തവത്തിൽ ഭാഷ്യകാരൻ യോഗത്തെ നിഷേധിക്കുമ്പോഴേ ഇതിനെയൊന്നും സ്പർശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുമെന്നും ചെയ്തിട്ടില്ല. കാരണം അത് നിഷേധിക്കാൻ സാധ്യമല്ല, കാരണം അത് യുക്തിയുക്തമാണ് പറയുന്നത്. പിന്നെ കാരണം ബ്രഹ്മസൂത്രത്തിൽ തന്നെ സാംഖ്യ സിദ്ധാന്തത്തെ ആവർത്തിച്ച് ഖണ്ഡിക്കുന്നുണ്ട് പല ഭാഗം. പക്ഷെ യോഗത്തെ നിഷേധിക്കാൻ അവിടെ ഒരേ ഒരു സൂത്രം, ഏതേന യോഗ പ്രത്യുക്ത, ഒരേ ഒരു ഭാഗം മാത്രം. സാംഖ്യത്തെ നിഷേധിച്ചതുകൊണ്ട് തന്നെ യോഗത്തെ നിഷേധിച്ചു. എന്നിട്ടവിടെ പറയും ഈ യോഗത്തിൽ സാംഖ്യന്മാർ സ്വീകരിക്കുന്ന പ്രപഞ്ചം സത്യമാണ്, പുരുഷൻ പലതാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ യോഗത്തെ നിഷേധിച്ചത്. മറിച്ച് യോഗത്തിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്കും ശേഷം വന്ന അദ്വൈതാചാര്യന്മാർ പലരും ഈ യോഗത്തെ കൂടെ ഇതി കൂടെ ചേർത്തത്. അതിന് അവർ പറയുന്ന വ്യക്തി എന്താണ്? യോഗി പറയുന്ന വ്യക്തിയാണ്. കേവലം തത്വജ്ഞാനം മുക്തിയെ കൊടുക്കത്തില്ല എന്നതാണ്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. യോഗി പറയുന്ന മുക്തി എന്ന് പറയുന്നതാണ് ദുഃഖം നിവൃത്തി, ദുഃഖത്തെ നിവർത്തിക്കുക. ദുഃഖത്തെ നിവർത്തിക്കണമെങ്കിൽ പ്രകൃതി തന്റെ മുന്നിലുള്ളിടത്തോളം കാലം ദുഃഖത്തിൽ നിവർത്തിക്കാൻ പറ്റും. പ്രകൃതി തന്റെ മുമ്പിൽ നിന്ന് പുരുഷന്റെ മുമ്പിൽ നിന്ന് മാറിയാലേ പറ്റും, അതിന് പ്രതിപ്രസവം സംഭവിച്ചാലേ പറ്റും. അതിന് നിരോധത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. പ്രകൃതിയെ മടക്കി അയക്കണം, അതിന് നിരോധിക്കണം. നിരോധിച്ച് മുമ്പ് പറഞ്ഞ രീതിയിൽ ആ സംസ്കാരം പോലും ദഗ്ധമായി പ്രകൃതിക്ക് പിന്നീടൊന്നും ചെയ്യാനില്ല പുരുഷന്റെ മുമ്പിൽ. പുരുഷൻ അതിൽ ആകർഷണനാകുന്നില്ല. അവൻ പര വൈരാഗ്യം കൊണ്ട് അവൻ സ്വയം തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് അവൻ താതാമ്യപ്പെടുന്നില്ല. പിന്നെ പ്രകൃതിക്ക്, കാരണം പ്രകൃതിക്ക് രണ്ട് ലക്ഷ്യമാണ്, ഒന്ന് ഭോഗം, മറ്റൊന്ന് അപവർഗം. അതിനുവേണ്ടിയാണ് പ്രകൃതി പരിണമിച്ചത്, സാമ്യാവസ്ഥയിൽ നിന്ന് പ്രകൃതി. പുരുഷന്റെ ഭോഗം, പുരുഷന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ പുരുഷന്റെ അപവർഗം. ഭോഗം പുരുഷന് പ്രകൃതി നൽകിക്കഴിഞ്ഞു, ഇനി ശേഷിക്കുന്ന അപവർഗമാണ്. അതിന് പുരുഷൻ തയ്യാറാകും പ്രകൃതി വിടാൻ. അത് പുരുഷൻ തയ്യാറായി, അതാണ് നിരോധത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോ എന്ത് ചെയ്യുന്നു? പുരുഷൻ അപവർഗത്തെ നൽകിയിട്ട് പ്രകൃതി പിൻവാങ്ങുന്നു. അത് പ്രകൃതി നൽകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് പറഞ്ഞത്, എല്ലാ അഭ്യാസങ്ങളും ചിത്തത്തിലാണ്, പുരുഷനല്ല, പുരുഷൻ നിർഗുണനാണ്. പ്രകൃതി ആശ്രയിച്ച് പ്രകൃതിയിൽ തന്നെയാണ് നിരോധവും സമാധിയെല്ലാം നടക്കുന്നത്. അപ്പോൾ അപവർഗം നൽകുന്നവരപ്പോ പ്രകൃതി തന്നെയാണ്. പ്രകൃതി പുരുഷന്റെ മുമ്പിൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധം ചിത്തം അഹന്തത്വം ഈ രൂപത്തിൽ അത് നിൽക്കുകയാണ്. അദ്വൈതം പറയുന്ന എന്താണോ അന്ധകരണം, അന്ധകരണം എന്ന് പറയുന്ന ഒരു ഉപാധി, അതിൽ പ്രതിബിംബരൂപത്തിൽ ജീവൻ. ഈ അദ്വൈതമതമനുസരിച്ചും ഈ അനുഭവം, ജീവാനുഭവം സ്വാഭാവികമാണ്. ഈ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാണ്, അത് സത്യമോ അസത്യമോ എന്തോ ആയിക്കോട്ടെ, അന്ധകരണം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാണ്. അദ്വൈതി പറയുന്നു അതൊന്നും പരമാർത്ഥത്തിലില്ല. യോഗി പറയുന്നു അത് പരമാർത്ഥത്തിലില്ല എന്ന് പറയാം, കാരണം അതിപ്പോ വന്നിരിക്കുന്നത് പരിണമിച്ചാണ്. പക്ഷെ അതിന് ആത്യന്തിക നാശമില്ല, അത് പ്രതിപ്രസവത്തിൽ അത് സാമ്യാവസ്ഥയിൽ പോകും. എന്തായാലും അങ്ങനെ ഒരു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. യോഗി ചിത്തവൃത്തി നിരോധം പോലെയുള്ള കാര്യങ്ങൾ ആ ഉപാധിയെ ആശ്രയിച്ച് ചെയ്യും. അദ്വൈതിയെ സംബന്ധിച്ച് എന്താണോ ഈ അന്ധകരണം എന്ന് പറയുന്ന ഉപാധിയുണ്ട്. ഈ ഉപാധി തന്റെ മുമ്പിലുള്ളിടത്തോളം കാലം, ദർപ്പണം ഉള്ളിടത്തോളം കാലം പ്രതിബിംബം കണ്ടു തന്നെ തീരും. ദർപ്പണം ഇരിക്കുകയെ പ്രതിബിംബം ഇല്ലാതിരിക്കുക സംഭവിക്കും. സൂര്യനുണ്ട്, ദർപ്പണം ഉണ്ടെങ്കിൽ അവിടെ പ്രതിബിംബം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉപാധിയെ ഇല്ലാതാക്കുക, എന്നാലേ പ്രതിബിംബം ഇല്ലാതാക്കും. ഇതാണ് പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് അതില്ലാതാകുന്നില്ല. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനമേ നശിക്കത്തുള്ളൂ. പ്രകൃതിയുടെ പരിണാമ രൂപത്തിലുള്ള ഉപാധികൾ നശിക്കത്തില്ല. അതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ നിരോധിക്കണം. കാരണം അത് പരിണമിച്ചു വന്നതാണ്, അതിൻ്റെ പ്രതിപ്രസവം സംഭവിക്കണം, തിരിച്ചത് പരിണമിക്കണം. ഇങ്ങോട്ട് വരാമെങ്കിൽ തിരിച്ച് അങ്ങോട്ടും പോവാം, ആ വഴി അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തത്വജ്ഞാനം വന്നു. പക്ഷെ തത്വജ്ഞാനം ഉണ്ടെങ്കിലും ആ തത്വജ്ഞാനത്തെ യോഗി അംഗീകരിക്കുന്നു. പക്ഷെ യോഗി തത്വജ്ഞാനത്തിന് തൃപ്തനല്ല. യോഗി പറയുന്നത് ഈ ദുഷ്ടദുഃഖം ഇല്ലാതാകുന്നു, താൻ അനുഭവിക്കുന്ന ഈ ദുഃഖം ഇല്ലാതാകുന്നു. പുരുഷൻ നിർഗുണനാണ്, അസംഗനാണ്, പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തനാണ്, അതിച്ചിരി ശക്തിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനെ താതാമ്യപ്പെട്ട് ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെ താതാമ്യപ്പെടാതിരിക്കും? അപ്പൊ തന്റെ മുമ്പിലുള്ള വസ്തുക്കൾ ഇല്ലാതായാലേ ആ താതാത്മ്യം ഇല്ലാതാകത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാലേ ദുഃഖം ഇല്ലാതാകും. അതുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് ഈ പ്രകൃതിയെ അന്യമായി ഗ്രഹിച്ചാലും, അതായത് അദ്വൈതി ഇതൊക്കെ അസത്യമാണെന്ന് ഗ്രഹിച്ചാലും, ദുഷ്ടദുഃഖം അതനുഭവിക്കേണ്ടി വരുന്നു. അതിന് ഭാഷകാരൻ പറയും പ്രാരബ്ധം അത് പ്രബലമാണ്, അതുകൊണ്ട് ദുഃഖം തത്വജ്ഞാനിക്കും അനുഭവിക്കേണ്ടി വരുന്നു. ഈ ഒരു ഭാഗം ഇതിന് യോഗി പറയുന്ന മറുപടിയാണ്, അതിനെ നിരോധിച്ചിരിക്കുക. വില സുഖദുഃഖങ്ങളില്ലല്ലോ, നിരോധിച്ചാൽ സമാധിയിലേക്ക് പോകും. സമാധിയിൽ പോയാൽ പിന്നെ അവിടെ ചിത്തമില്ല. ചിത്തമില്ലെങ്കിൽ ചിത്തപരിണാമിയായ സുഖദുഃഖങ്ങളുമില്ല. അവരുടെ തത്വജ്ഞാനം കൊണ്ട് മുക്തി സാധ്യമാകുന്നു എന്ന് പറയാൻ വയ്യ. കാരണം ജീവിച്ചിരിക്കുക, ശരീരത്തോടു കൂടി ഇരിക്കുക, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുകയും മുക്തനായിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പറയാൻ പറ്റും. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഭിക്ഷുപിപാസാദികളുണ്ട്, വ്യവഹാരമുണ്ട് തത്വജ്ഞാന. ആ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യ ഉപദേശിക്കുന്നത്. ഇപ്പൊ വ്യവഹാരമില്ലെന്ന് അത് സ്വന്തം നാവില്ലെന്ന് പറയുമ്പോഴാണ്. അതുമല്ല, അന്യന്റെ ദൃഷ്ടിയിൽ അവിടെ സുഖദുഃഖങ്ങളെല്ലാം കാണുന്നുണ്ട്, അവിടെ ചിത്തവിശ്രാന്തി ലഭിക്കുന്നില്ല. അതുകൊണ്ട് ജീവൻ മുക്തി എന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്, പ്രാരബ്ധം ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തി വരുന്നത് അത് സംഭവിക്കും. പക്ഷെ അതുവരെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നില്ല. ലോകക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതും ദുഃഖത്തിന് കാരണമാണ്. സത്കീർത്തി ദുഷ്കീർത്തി എല്ലാം ഉണ്ടാകും. ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളുണ്ടാകും. അതുകൊണ്ട് അദ്വൈതികളിൽ തന്നെ ഒരു ഭാവം പറയുന്നു, തത്വജ്ഞാനം പോലെ യോഗി പറയുന്നത് പോലെ ഉപാധിയെ തന്നെ ഇല്ലാതാകുന്നു. അതിനുവേണ്ടി സമാധി ശീലിക്കുന്നു. അത് ശങ്കരാചാര്യരുടെ പക്ഷമല്ല, ശങ്കരാചാര്യർക്ക് ശേഷം വന്ന അദ്വൈതാചാര്യന്മാരുടെ പള്ളിയും പക്ഷം. അതാണ് ബ്രഹ്മവിദ് വരിഷ്ഠൻ. അങ്ങനെ ശരിയായ ആ മുക്തി എന്ന് പറയുന്നത് പ്രപഞ്ച ബോധം പോലും ഇല്ലാതെയുള്ള വരിഷ്ഠ സ്ഥിതിയാണ്. വാസിഷ്ഠത്തിനും മറ്റും പറയും, ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമേ ശരിക്കും ജീവൻ മുക്തിയുള്ളൂ, ജീവിച്ചിരിക്കേ മുക്തിയുള്ളൂ. അത് യോഗിയുടെ സമാധി പോലെയാണ്. യോഗി അത് തന്നെയാണ് പറയുന്നത്. യോഗി പറയുന്ന ഈ ഉപാധിയെ നിരോധത്തിലൂടെ പ്രതിപ്രസവത്തിൽ പ്രകൃതി അതിന്റെ നിലയിലെത്തിക്കുക. പുരുഷൻ തന്റെ നില നിൽക്കുന്നു, രണ്ടുപേരും തമ്മിൽ യാതൊരു ഇടപാടുമില്ല, പുരുഷൻ മുക്തനായി, സുഖദുഃഖങ്ങളൊന്നുമില്ല. അദ്വൈതികളും ചിലർ പറയുന്നു അത് തന്നെ നമുക്കും ചെയ്യണം. തത്വജ്ഞാനം കൊണ്ട് മാത്രം പോലെ സമാധിയെ ശീലിക്കുന്നു. സമാധിയെ ശീലിക്കുമ്പോൾ ഇതായി. പിന്നെ അവിടെ വരുന്ന വ്യത്യാസം എത്രയാണ്? തത്വജ്ഞാനത്തിലുള്ള വ്യത്യാസം. തത്വജ്ഞാനത്തിൽ അദ്വൈത പറയുന്നു സദാത്മേകത്വം എന്ന് പറയുന്നു, ഈ പ്രപഞ്ചം സത്യമല്ലെന്ന് പറയുന്നു. അദ്വൈതി സത്യമല്ലാത്ത പ്രപഞ്ചത്തെ അത് സത്യമായി അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. യോഗി അങ്ങനെയല്ല, ആ സത്യമായ പ്രപഞ്ചം തന്നെ പരിണാമി സത്യം എന്ന് പറയുന്നു. ആ പരിണമിച്ച സത്യരൂപത്തിൽ അനുഭവപ്പെടുന്ന അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ രണ്ടൊന്നാണ്. പക്ഷെ അദ്വൈതി പറയും യോഗിക്ക് ശരിയായ ജ്ഞാനമില്ല, പ്രകൃതി പുരുഷ വിവേക ജ്ഞാനം വന്നതേ ഉള്ളൂ, അത് പോരാ മോക്ഷത്തിന്. ആ സമാധി പോരാ മോക്ഷത്തിന്, മറിച്ച് സദാത്മീകത്വ ജ്ഞാനം വേണം. അതുകൊണ്ട് അദ്വൈതികളിൽ ഒരു വിഭാഗം സമാധിപക്ഷത്തെ സ്വീകരിക്കുന്നു. എന്നാ സമാധിപക്ഷത്തെ സ്വീകരിക്കണ്ടെന്ന് പറയുന്ന വരുമുണ്ട്. സമാധിപക്ഷത്തെ സ്വീകരിക്കാതെ തന്നെ മുക്തനാണ് എന്ന് പറയുന്നവരുണ്ട്. വേറെ ഭക്ഷ്യകാരൻ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. സമാധിപക്ഷത്തെ അംഗീകരിക്കാതെ എങ്ങനെ മുക്തി അംഗീകരിക്കാം, ജീവൻ മുക്തിയെ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇത് രണ്ടുമുണ്ട്. അതിൽ ഇവിടെ ഭക്ഷ്യകാരൻ യോഗത്തിലെ മറ്റു പല അംശങ്ങളെയും സ്വീകരിച്ചെങ്കിലും അദ്വൈതൻ ശങ്കരാചാര്യർക്ക് ഈ അദ്വൈതത്തെ സ്ഥാപിക്കുന്നതിനുള്ള മുഖ്യമായ ആശയങ്ങൾ പലതും കിട്ടിയത് സാംഖ്യത്തിൽ നിന്നാണ്. പ്രധാനമായും പുരുഷൻ നിർഗുണനാണെന്നുള്ളത് അതിനെ പരിഷ്കരിച്ചാണ് അദ്വൈതമാക്കി മാറ്റിയത്. സർവശാസ്ത്രങ്ങളും കടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാംഖ്യശാസ്ത്രം. അതിനുശേഷമാണ് സാംഖ്യ ദർശനത്തിന് ശേഷമാണ് മറ്റുള്ള ദർശനങ്ങളെല്ലാം രൂപം പ്രാപിച്ചതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടിവിടെ മഹർഷികാർ തന്റെ സിദ്ധാന്തം എന്താണോ, ഒന്ന് ജ്ഞാനം സദാത്മീകത്വ ജ്ഞാനമായിരിക്കും, ആ ജ്ഞാനം വേദാന്തവാക്യ ശ്രവണത്തിൽ നിന്നുണ്ടാകും, ആ ജ്ഞാനത്തിനപ്പുറം ഒരു സമാധി വേണം. സമാധി എന്തിനു വേണ്ടിയിട്ടാണ്? സമാധി നിരോധത്തിന് വേണ്ടിയിട്ടാണ് സമാധിയുടെ ആവശ്യം. സമാധി സ്വയം തന്നെ ചിത്തവൃത്തി നിരോധമാണ്. യോഗമെന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള സമാധിയാണ്. അത് സമ്പ്രജ്ഞാതമോ അസംപ്രജ്ഞാതമോ അല്ലെങ്കിൽ നിർബീജമോ എന്തോ ആയിക്കൊണ്ട് അതാ അത് വിധേയമാണ്. കാരണം അത് വിധിച്ചിരിക്കുന്നു, നിയന്ത്രിച്ചിരിക്കണം. ദൃഷ്ടവ്യ പ്രജ്ഞാം കുർവീത, ഇവിടെയൊക്കെ യോഗി അതിനെ വിധിയായി സ്വീകരിക്കും. എന്നിട്ട് യോഗി അത് അനുഷ്ഠിക്കുന്നു, നിരോധത്തെ അനുഷ്ഠിക്കുന്നു. ഇവിടെ ഭക്ഷ്യകാരം പറയുന്ന അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ അതിനെ നിരോധിക്കും. ത്രിഗുണം അതിൻ്റെ സാമ്യാവസ്ഥയിൽ നിന്ന് സത്യത്തിൽ പരിണമിച്ച് ഈ രൂപത്തിലാക്കി തിരിച്ചതിൻ്റെ പ്രതിപ്രസവത്തിന് വേണ്ടി നിരോധം ആവശ്യമാണ്. ഇവിടെ അതല്ല, ഇവിടെ അജ്ഞാനമാണ് മൂലകാരണമായിരിക്കുന്ന അവിദ്യ. അവിദ്യ കൊണ്ടുവരുന്ന ഈ പ്രപഞ്ചപ്രതീതി, ഈ പ്രപഞ്ച താതാത്മ്യം, അതാണ് ജീവന്റെ സംസാരം, ശോകമോഹങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അവിദ്യയുടെ സ്വഭാവം തന്നെ എന്താണ്? അത് ജ്ഞാനം കൊണ്ട് നശിക്കുന്നതാണ്. ആ ജ്ഞാനം കൊണ്ടത് സദാത്മീകത്വ ജ്ഞാനം. ശ്രുതി മാത്രമേ ആ ഒരു ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ശ്രുതിയെ അവലംബിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പുരുഷൻ ബന്ധവിമുക്തനായി. അതാണ് മുക്തി. സുദുക്കാദി അനുഭവങ്ങൾ അത് പ്രാരബ്ധരൂപത്തിൽ നിന്നാലും താൻ അതിൽ നിന്ന് മുക്തനാണ്. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അത് കേവലം പ്രതീതി രൂപത്തിലേ ഉള്ളൂ, അതിന് തന്നെ ബന്ധിക്കുന്നതിന് കഴിയുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ നാശത്തിന് വേണ്ടി പ്രത്യേകിച്ച് യത്നത്തിൻ്റെ ആവശ്യമില്ല, സമാധിയുടെ ആവശ്യമില്ല. പ്രാരബ്ധം അതിൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീരും. അത് ശരീരപാദം വരെ തുടരും. ശരീരം പതിക്കുന്നതോടുകൂടി പ്രാരബ്ധം അവസാനിച്ചു. പിന്നെ അവിടെ ബന്ധനം എന്ന് പറയുന്ന ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമുള്ളൂ. അത് ശ്രുതിയിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ അതിന് യോഗ്യനായിരിക്കും. മറ്റ് ഈ പറയുന്ന യോഗ സാധനങ്ങളെല്ലാം ആ യോഗ്യതയ്ക്ക് വേണ്ടി ധാരണ, ധ്യാന സമാധികളെല്ലാം ചിത്തേകാഗ്രത പോലെയുള്ള യോഗ്യതയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് നല്ലത്. അതിനുവേണ്ടി അതൊക്കെ സ്വീകരിക്കും. അല്ലാതെ ഈ ജ്ഞാനത്തിന് വേണ്ടി സമാധി സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം ജ്ഞാനം സമാധിയിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ഇതാണ് അദ്വൈതി പറയുന്നത്. രണ്ടും കാരണം നിരോധമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. യോഗത്തിൻ്റെ സിദ്ധാന്തം എങ്ങനെയാണെന്ന് വിശദീകരിച്ചത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിരോധമല്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. സമാധി എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാകത്തില്ല. ഇനി സമാധി എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതും മനസ്സിലാകത്തില്ല. അതെല്ലാം മനസ്സിലാകും. അതുകൊണ്ടാണ് വിദ്യാരണ്യസ്വാമി പോലെയുള്ള ഒരു തത്വജ്ഞാനം, പിന്നെ വാസനാക്ഷയം, മനോനാശം, ഇതെല്ലാം യോഗിയുടെ നിരോധത്തിൻ്റെ രൂപാന്തരങ്ങളാണ്. ഈ പറയുന്നതെല്ലാം യോഗി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇവിടെയും ചെയ്യുന്നു. ആ തത്വജ്ഞാനത്തിൽ മാത്രം വ്യത്യാസം തന്നെയുണ്ട്. ഒരാൾ ജീവാത്മ പരമാത്മേകത്വം എന്ന് പറയും, മറ്റയാൾ പറയും പ്രകൃതി പുരുഷ വിവേകം എന്ന് പറയും. അദ്വൈതി പറയാറുണ്ട് അതിന് വേറെ തരത്തിൽ ആത്മാനാത്മ വിവേകം. പക്ഷെ ഇവിടെ ആത്മാനാത്മ വിവേകം എന്ന് പറയുമ്പോൾ അദ്വൈതി ആത്മാവിനെ ഏകമായിട്ടും അനാത്മാവായ പ്രപഞ്ചത്തെ പരമാർത്ഥമല്ലാതെയും ബോധിക്കും എന്ന് പറയും. ആ വ്യത്യാസം യോഗി പറയുമ്പോൾ ആത്മാനാത്മവിവേകം, പുരുഷൻ നിർഗുണനും ഏകനും, അതേസമയം അത് അനന്തവുമാണ്. ഓരോ പുരുഷന്മാർ, ഓരോ ജീവൻ, ഓരോ പുരുഷന്മാർ, താനേകനായിരിക്കുന്നു, പക്ഷെ അതുപോലെ അന്യനും ഏകനാണ്. അവിടെ അനാദിയും അനന്തവും നാശമില്ലാത്തതുമായ ആ പ്രകൃതി, അതിൻ്റെ നിരോധം അതിനെ തിരിച്ചതിൻ്റെ സമയ അവസ്ഥയിലേക്ക് എത്തിക്കുക, അങ്ങനെ താൻ സ്വതന്ത്രനാകും. അങ്ങനെ ആത്മാനാത്മവിവേകത്തെ യോഗത്തിൽ പറയും. അദ്വൈതം തന്നെ പറയുന്ന എന്താണ്, ജീവൻ മുക്തിയുടെ വിലക്ഷണമായ സുഖം, അതിനൊരു സുഖം കാരണം സാധാരണ സുഖം ദുഃഖ സമ്മിശ്രമായിട്ട് അറിയുന്നു. തത്വജ്ഞാനത്തിൽ നിന്ന് കേവല തത്വജ്ഞാനം കൊണ്ട് ആ സുഖം കിട്ടത്തില്ല, കാരണം വ്യവഹാരം വരുമ്പോൾ അത് മനസ്സിനെ ചിത്തത്തെ ബാധിക്കുന്നു, അത് ബാധിക്കുമ്പോൾ സുഖദുഃഖങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. അവിടെ യോഗി പറയുന്നത് പോലെ തന്നെ ഈ തത്വജ്ഞാനത്തെ ആശ്രയിച്ച് അത് യോഗിയുടെ ജ്ഞാനമല്ല, അതാ വ്യത്യാസം. യോഗി നിരോധത്തെയും മറ്റ് ശീലിക്കുന്നത് യോഗിയുടെ തത്വജ്ഞാനത്തെ ആശ്രയിച്ച്, സാംഖ്യ തത്വജ്ഞാനത്തെ ആശ്രയിച്ച്. അദ്വൈതം അങ്ങനെയല്ല, ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്ന് പറയുന്ന ആ തത്വജ്ഞാനത്തെ ആശ്രയിച്ച്, അതിനെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സമാധിയെ പരിശീലിക്കുന്നു. ആ സമാധിയിൽ നിന്ന് ചരമസാക്ഷാത്കാരം, അങ്ങനെ പറയുന്നു ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി. യോഗി പറയുന്നു പുരുഷ പ്രകൃതി പുരുഷ വിവേക വൃത്തി എന്ന് പറയും. അങ്ങനെ ഒരു വൃത്തി, ആ വൃത്തി ആണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, അത് അതും നശിക്കുന്നു. ഇത്തരത്തിൽ അതിനെ യോഗ വേദാന്ത പ്രക്രിയ എന്ന് പറയുന്നു, യോഗത്തെ കൂടി ചേർത്തുകൊണ്ട്. അത് അഭ്യാസഫലമാണ്. ഇവിടെ പറയുന്ന ശ്രവണജ്ഞാനം എന്ന് പറയുന്നത് അത് അതിസൂക്ഷ്മമായ തത്വജ്ഞാനമാണ് എന്ന് പറയുന്നത്, അത്യധിക സൂക്ഷ്മമാണ്. അവിടെ ആ തത്വജ്ഞാനം തന്നെ സമാധി വരെ സമാധിയുടെ ആവശ്യമില്ല. ശ്രവണത്തിൽ നിന്നും യോഗ്യതയുള്ളവരോ ജ്ഞാനം ഉണ്ടാകുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. അത് ഏകവാര ശ്രവണം, യോഗ്യനാണെങ്കിൽ ഒരേ തവണ ശ്രവിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ ആവർത്തിക്കണം, അത് പിന്നെ ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ചാലും അത് യോഗി ശീലിക്കുന്ന നിരോധമല്ല. അതിങ്ങനെ ആണ് രണ്ടും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ട് നിരോധ ശബ്ദം അല്ലെങ്കിൽ സമാധിയെ കുറിച്ച് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്, നിരോധസ്തർഹി അർത്ഥാന്തരമിരിച്ച് അഥാപി സ്യാദ് ചിത്തവൃത്തി നിരോധസ്യ ചിത്തവൃത്തി നിരോധം വേദവാക്യജനിത ആത്മവിജ്ഞാനാദർത്ഥാന്തരത്വം. അത് വേദവാക്യജനിതമായ ആത്മവിജ്ഞാനം അതല്ല, കാരണം അത് സമാധിയാണല്ലോ. യോഗി പറയുന്നത് വേദവാക്യത്തിൽ നിന്ന് വിജ്ഞാനം ഉണ്ടാകും, പക്ഷേ ആ വിജ്ഞാനം പോരാ, അത് പരോക്ഷ വിജ്ഞാനമാണ്. സമാധിയിൽ നിന്ന് പിന്നീട് രണ്ടാമതൊരു വിജ്ഞാനം ഉണ്ടാകും, അതാണ് അപരോക്ഷ വിജ്ഞാനം, പ്രകൃതി പുരുഷ വിജ്ഞാനം. അതിനുവേണ്ടി നിരോധ സമാധി ശീലിക്കണം എന്നാണ്. തന്ത്രാന്തരേഷിച്ച തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം, തന്ത്രാന്തരം എന്ന് വെച്ചാൽ യോഗശാസ്ത്രം, അഷ്ടാംഗയോഗശാസ്ത്രം. കർത്തവ്യതയാ അവഗതത്വ, അത് കർത്തവ്യമായി അത് പറഞ്ഞിരിക്കുന്നു. എന്റെ ചിത്തവൃത്തി നിരോധനത്തിലുള്ള സമാധി കർത്തവ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിധേയത്വം, അതുകൊണ്ട് അത് വിധേയമാണ്. ഇവിടെ അതാണ് വിധിക്കുന്നത്, ശ്രോതവ്യ മന്ദവ്യവും നിധിധ്യാസ്ഥിതവ്യവും പറയുന്നത് സമാധിക്ക് വേണ്ടിയിട്ടാണ്. വിജ്ഞായ പ്രജ്ഞാം ക്രവീത, സമാധിയിൽ നിന്നുണ്ടാകുന്ന പ്രജ്ഞ ഋസംബര തത്ര പ്രജ്ഞ, യോഗികൾ പറയുന്നു ഋസംബര പ്രജ്ഞ, അതാണ് ആ വിവേകഖ്യാതി, ധർമ്മമേക സമാധി എന്ന് പറയുന്നു. ഇത് അവിടെ എത്തും, വിദ്യാരണ്യ സ്വയം പറ്റും, അത് തന്നെ പറയും ധർമ്മമേക സമാധി. അതിനെ യോഗി ധർമ്മമേക സമാധി എന്ന് പറയുന്നു. ഞങ്ങൾക്കും ആ സമാധി ഉണ്ടെന്നൊക്കെ പറയും. എന്നാ മോക്ഷസാധനത്തിന് അനവകമാ പറയുന്നു, ചിത്തവൃത്തി നിരോധരൂപത്തിലുള്ള ആ സമാധി അത് മോക്ഷസാധനമല്ല എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, ആ ചിത്തം എന്ന് പറയുന്നത് സദാ രണ്ട രൂപത്തിലാണ്, ഒന്ന് പ്രത്യയരൂപത്തിൽ അല്ലെങ്കിൽ ഭംഗരൂപത്തിൽ. പ്രത്യയം എന്ന് വെച്ചാൽ ഇങ്ങനെ ആവർത്തി ഞാനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ സംസ്കാര രൂപത്തിൽ. പ്രത്യയ ഭംഗം എന്ന അത് സംസ്കാരം. അപ്പോൾ ചിത്തത്തെ അഭ്യാസം കൊണ്ട് നിരോധിക്കുമ്പോൾ യോഗി ആഗ്രഹിക്കുന്നത് ആ ചിത്തം പ്രത്യയ ഭംഗരൂപത്തിലിരിക്കുക എന്ന് വെച്ചാൽ ആ കേവല സംസ്കാര രൂപത്തിലിരിക്കുക. ഇത് മനസ്സിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന അഭ്യാസമാണ്. ഈ ഒരു അഭ്യാസം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അത് മനസ്സിനെ സംഭവിക്കത്തുള്ളൂ. അതാണ് സമാധി ചിത്തത്തിലാണ്. ഇനി ആ ചിത്തത്തിന്റെ തന്നെ പ്രതിപ്രസവമാണ്. ചിത്തം തന്നെ സാമ്യാവസ്ഥയെ പ്രാപിക്കുകയാണ് പ്രകൃതിയിൽ. അതെല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.

അഹം ബോധം, അതിലൂടെ എത്തിച്ചേരേണ്ട പുരുഷനിലാണെന്ന് യോഗി സമ്മതിക്കുന്നുണ്ട്. അദ്വൈതി പറയുന്നത് അവിടെ അഹംബോധത്തിൽ, ജീവബോധത്തിൽ അവന് വെളിപ്പെടുന്ന ജ്ഞാനം, ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം, തൻ്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തെ ആശ്രയിച്ച് അവൻ ഈ ജീവഭാവത്തിലിരിക്കുകയാണ്. തൻ്റെ സ്വതസിദ്ധമായ നിർഗുണഭാവത്തെ വിട്ടിട്ട് ഏതൊരു അജ്ഞാനത്തെയാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനം. അതിനെ പറയുന്നത് മൂലാജ്ഞാനം എന്ന് പറയും. തന്നെ അറിയാതിരിക്കുന്നുണ്ടല്ലോ, തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ജ്ഞാനത്തെ തുടർന്ന് ജീവഭാവം വന്നു ഈ ജീവവ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതിനും ജ്ഞാനമേ ഉള്ളു പായം. യോഗിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമുണ്ട്, വിവേകഖ്യാതി ഉണ്ടെങ്കിലും ആ വിവേകഖ്യാതിയുടെയും നിരോധം, അത് ചിത്തവൃത്തി നിരോധത്തിൻ്റെ ഭാഗമാണ്. പിന്നെയും പരവൈരാഗ്യത്തെ ആശ്രയിച്ചിട്ട് ചിത്തത്തെ നിർബീജമാക്കണം. അതിനും അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കും, സമാധി പരിശീലിച്ചുകൊണ്ടേയിരിക്കും. സമാധി പരിശീലനത്തിൻ്റെ ദൃഢതയിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം ശ്രൗതജ്ഞാനം കൊണ്ട് അത് ബോധിപ്പിക്കുന്നു. നീ ശരീരമില്ല, മനസ്സിലെ ബുദ്ധിയല്ല, അങ്ങനെ സ്വസ്വരൂപത്തെ അത് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് താൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്നുള്ള ഈ ഭ്രാന്തി താതാത്മ്യം, അഭ്യാസം അതില്ലാതാകുന്നു. അങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് മോക്ഷസാധനത്തിന് യോഗി പറയുന്ന രീതി മോക്ഷസാധനമായി സ്വീകരിച്ചിട്ടില്ല. നഹി വേദാന്തേഷു ബ്രഹ്മാത്മവിജ്ഞാനാദന്യൻ, അദ്വൈതത്തിൽ ഈ ബ്രഹ്മാത്മവിജ്ഞാനമല്ലാതെ മറ്റൊന്ന്, സമാധിയോ സമാധിയിൽ നിന്നുണ്ടാകുന്ന മറ്റെന്തെങ്കിലും ഒന്നും തന്നെ പരമപുരുഷ സാധനത്തിന് പരമപുരുഷാർത്ഥ സാധനമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അദ്വൈതികളിൽ ചിലർ യോഗികൾ പറയുന്ന രീതിയിൽ സമാധി ജ്ഞാനത്തെയൊക്കെ സ്വീകരിച്ചാൽ അത് യോഗി പറയുന്ന സമാധിയുമില്ല, യോഗി പറയുന്ന ജ്ഞാനവുമില്ല എന്നുകൂടി മനസ്സിലാക്കും. അത് അദ്വൈതിയുടേതായ സമാധിയും അദ്വൈതിയുടെ ജ്ഞാനവും. അതെന്താണ് ആ വ്യത്യാസം? അത് ആ തത്വജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതാണ് ബ്രഹ്മാത്മവിജ്ഞാനം അല്ലാതെ ഇവിടെ മോക്ഷസാധനമായി ശ്രുതി ഒന്നിനെ അംഗീകരിക്കുന്നില്ല. എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അല്ലെങ്കിൽ യോഗമെന്നോ ഭക്തിയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് ബ്രഹ്മാത്മവിജ്ഞാനമാണോ എന്ന് അതിനെ അംഗീകരിക്കുന്നു. ശബ്ദത്തിൽ കാര്യമില്ല, കാരണം ഈ ബ്രഹ്മാത്മവിജ്ഞാനത്തിന് തന്നെ ശ്രുതി യോഗം എന്ന് പറയും. അപ്പോൾ യോഗത്തിൻ്റെ അർത്ഥം വേറെയാണ്. യോഗം എന്നുള്ള ശബ്ദത്തിനോടല്ല വിധവും, ബ്രഹ്മാത്മവിജ്ഞാനവും യോഗമാണ്. പക്ഷെ യോഗത്തിന് സമത്വ യോഗിച്ചത് അവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന ബ്രഹ്മാത്മവിജ്ഞാനമാണ്. ആ ബ്രഹ്മാത്മവിജ്ഞാനം അല്ലാതെയുള്ള യോഗത്തെ അതിനെ നിഷേധിക്കും. അതെന്തായാലും ഭക്തി എന്ന് പറയുന്നത് ഈ ബ്രഹ്മാത്മവിജ്ഞാനമാണെങ്കിൽ അദ്വൈതിക്ക് അതിന് വിരോധമൊന്നുമില്ല, അതിനെ സ്വീകരിക്കും. മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരമപുരുഷാർത്ഥ സാധനത്തിന് നവഗമ്യതേ, എന്തുകൊണ്ട്? ആത്മാനമേവ അവേ തസ്മാത് തത്സർവം അഭവത്. അവൻ സ്വസ്വരൂപത്തെ തന്നെ അറിഞ്ഞു, അങ്ങനെ അവൻ സർവാത്മാവായി തീർന്നു, സർവാത്മഭാവത്തെ സ്വീകരിച്ചു, സർവത്തെയും സത്യമായി അറിഞ്ഞു. അവിടെയും ആശയക്കുഴപ്പം വരാൻ പാടില്ല. സർവാത്മഭാവത്തെ സാക്ഷാത്കരിക്കുമ്പോൾ നാനാത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടാണ്. നാനാത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സർവാത്മഭാവമുണ്ട്. പക്ഷെ നാനാത്വത്തിൽ ആ നാനാത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ് സർവാത്മഭാവത്തെ സ്വീകരിക്കുന്നത്. നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് എന്താണ്? ആ നാനാത്വത്തെയാണ്. അനുഭവത്തിൽ നിൽക്കുന്ന എന്താണ്? പ്രതീതിയിൽ നിൽക്കുന്ന എന്താണ്? നാനാത്വമാണ്. അപ്പൊ സർവാത്മഭാവം എന്ന് പറയുമ്പം നാനാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സർവാത്മഭാവം സാധ്യമല്ല, പരസ്പര വിരുദ്ധമായ കാരണങ്ങൾ. ഒന്നേകമാണ് ആശയം, അത് രണ്ടാണെന്ന് പറയും പോലെയാണ്. പരസ്പര വിരുദ്ധമായ കാര്യത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം നാനാത്വഭാവത്തെ ശ്രുതി ഉപദേശിക്കേണ്ട കാര്യമില്ല, അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, അത് സ്വയം നമ്മൾ ബോധിക്കുന്നതാണ്. ഈ നാനാത്വഭാവം സത്യമാണെന്നുള്ളത് ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ജീവൻ സ്വയം അറിയുന്ന കാര്യമാണ് ഈ നാനാത്വങ്ങളെല്ലാം സത്യമാണ്. ഗുരുവിൻ്റെ ശാസ്ത്രത്തിൻ്റെ അവിടെ ആവശ്യമില്ല.

ശാസ്ത്രം ആ സത്യത്തെ അല്ല ബോധിപ്പിക്കുന്നത്. ഏതൊരു സത്യത്തെയാണോ തൻ്റെ അജ്ഞത കൊണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ജ്ഞാനം കൊണ്ട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ജ്ഞാനം കൊണ്ട് അജ്ഞത നശിക്കുകയാണ്, അപ്പോൾ അവിടെ ബോധത്തിൽ വ്യത്യാസം വരും. അതിനാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. ആ സർവാത്മഭാവത്തിൽ അജ്ഞാനം കൊണ്ട് അജ്ഞാനഫലമായി യാതൊരു ബോധമാണ് ഉണ്ടായിരുന്നത്, പ്രപഞ്ച സത്യത്വബോധം. ആ അജ്ഞാനജന്യമായ ബോധത്തെ നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന സത്യത്വബോധം പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. ജ്ഞാനം കൊണ്ട് വരേണ്ടതായ സത്യത്വബോധത്തെ ബോധിപ്പിക്കുന്നു. അതാണ് അജ്ഞന്റെ പ്രപഞ്ച സത്യത്വബോധവും ജ്ഞാനിയുടെ പ്രപഞ്ച സത്യത്വബോധവും തമ്മിലുള്ള വ്യത്യാസം. അത് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി എന്ത് ചെയ്യുന്നു? സർവത്തെയും സത്തായി കാണുന്നു. അതിനോട് പറയുന്നത് സർവം അഭവത്, സർവം അഭവത്. അജ്ഞനും സർവത്തെയും സത്യമായി കാണുന്നു, പക്ഷെ രണ്ടനുഭവത്തിനും വ്യത്യാസമുണ്ട്. ജ്ഞാനി എന്ത് ചെയ്യുന്നു? ആത്മാനം ഏവ സ്വസ്വരൂപത്തെ ഗ്രഹിച്ചു സത്തായി. അതുകൊണ്ടാണ് സൃഷ്ടോത്വ ദേവാന് പ്രാപിച്ചത്. സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇവിടെ തന്റെ സ്വരൂപമായിരിക്കുന്നത്, അവൻ തന്നെയാണ് സർവമായിരിക്കുന്നത്. ആ രീതിയിൽ തത്വജ്ഞൻ സത്യത്തെ ഗ്രഹിക്കുന്നു. അജ്ഞന് ഈ വിഷയങ്ങളൊന്നും അറിയാതെ തന്നെ പ്രപഞ്ചത്തെ സത്യമായി ഗ്രഹിക്കുന്നു. ആ അജ്ഞന്റെ സത്യത്വബോധം അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ജഗന് മിഥ്യ. അസമയം ആ തത്വജ്ഞന്റെ പ്രപഞ്ച സത്യത്വബോധം അതിനെ അംഗീകരിക്കാൻ വേണ്ടി പറയുന്നത് തത്സർവം അഭവം. ആ പരമാത്മതത്വം തന്നെ സർവമായി തീർന്നു, രണ്ടും തന്നെ. ബ്രഹ്മവിദ് ആത്മനോതി പരം. ബ്രഹ്മവിദ് അവൻ മുക്തി പ്രാപിക്കുന്നു, ഈശ്വര സ്വരൂപനായിത്തീരുന്നു. സഹ സയോഹവൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. അതിനെ അറിയുന്നവൻ അതിൽ നിന്ന് അന്യനാകുന്നില്ല, അവൻ തത്സ്വരൂപമായി തന്നെ തീരുന്നു. ആചാര്യവാൻ പുരുഷോ വേദ, അതിന് ഗുരു ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. തസ്യ താവതേവ ചിരം. തത്വസാക്ഷാത്കാരത്തിനും അവൻ്റെ പ്രപഞ്ച വ്യവഹാരത്തെ സാധൂകരിക്കുന്നതാണ് അവൻ്റെ പ്രാരബ്ധം. ആ പ്രാരബ്ധനാശപര്യന്തം അവന് പ്രപഞ്ച പ്രതീതിയുണ്ട്, പ്രപഞ്ച വ്യവഹാരമുണ്ട്, സൂതുക്കാതെ അനുഭവങ്ങളുണ്ട്. അഭയം ഈ വൈ ബ്രഹ്മഭവതി ഏവം യഥിരിക്കുന്നു. അവൻ അഭയസ്ഥാനത്ത് പ്രാപിച്ചിരിക്കുന്നു. പ്രാരബ്ധം കൊണ്ട് സുഖദുഃഖാദി അനുഭവങ്ങൾ അവനിലുണ്ടെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ മുന്നിലുണ്ടെങ്കിലും അവൻ സ്വയം ധരിച്ചിരിക്കുന്നു എന്നാണ് താൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ അവനിലില്ല എന്നർത്ഥം. കാണുന്നവനാണ് വ്യാകുലത. ജ്ഞാനിയുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച്, ജ്ഞാനിയുടെ പ്രാരബ്ധത്തെക്കുറിച്ച് ആശങ്കകൾ കാണുന്നവനാണ്, ജ്ഞാനിയെ കാണുന്നവനാണ്. അതങ്ങനെ സംഭവിക്കാമോ? സംഭവിച്ചാൽ വീണ്ടും ദുഃഖമല്ലേ? തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? തത്വജ്ഞാനം കൊണ്ട് ഇതെല്ലാം മാറുമോ? വീണ്ടും ഇതൊക്കെ അനുഭവിച്ചിരിക്കുകയല്ലേ? ഈ വ്യാകുലതകളെല്ലാം തത്വജ്ഞാനിയെ ദർശിക്കുന്നവൻ. എന്തുകൊണ്ട്? അവൻ തത്വജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കുന്നു, സുഖദുഃഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, തത്വജ്ഞാനിയുടെ പ്രാരബ്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്ന ആരാണ്? തത്വജ്ഞാനിയെ ഗ്രഹിക്കുന്ന അജ്ഞൻ. അവന്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണോ തന്നെ സുഖദുഃഖങ്ങൾ തന്നെ ബാധിക്കുന്നത്, അതുപോലെ തത്വജ്ഞാനിയും അതെല്ലാം ബാധിക്കും. അതുകൊണ്ട് തത്വജ്ഞാനം നിഷ്ഫലമല്ലേ എന്നവൻ ചിന്തിച്ചു. അത് അവന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നു. തത്വജ്ഞാനിയുടെ നിലയിൽ നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ പിന്നെ തത്വജ്ഞാനിയാണല്ലോ. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നെ ദൃഷ്ടിന കാംക്ഷതി? തത്വബോധത്തിനും തത്വജ്ഞൻ വ്യവഹാരത്തിലാണെങ്കിലും അവൻ അഭയം, ഭയരഹിതമായ എന്ന് വെച്ചാൽ ഭയദുഃഖാതിരഹിതമായ അവസ്ഥയെ തന്നെ അവൻ പ്രാപിച്ചിരിക്കുന്നത്. ഇത്തരം ആശങ്കകളിൽ ആർക്കാണ്? അജ്ഞൻ. തത്വജ്ഞന്റെ ലക്ഷണം എന്താണ് അവിടെ? സംശയ അജ്ഞാന സംശയാദി ദോഷങ്ങൾ അവിടെ ഇല്ല. തന്റെ തത്വജ്ഞാനത്തിൽ അയാൾക്ക് ആശങ്കകളൊന്നുമില്ല. ആ തത്വജ്ഞാനത്തിൽ ആശങ്കകളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ സുഖദുഃഖാദികൾ ബാധിക്കുന്നത്? പിന്നീട് എന്തിനാണ് ആ സുഖദുഃഖാദികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സമാധിയെ ശീലിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഭാഷ്യകാരൻ്റെ നിലപാട്. അതുകൊണ്ട്
നിരോധരൂപത്തിലുള്ള സമാധിയുടെ ആവശ്യമില്ല. അത് വിധിച്ചിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. തത്വജ്ഞന്റെ നിലയിൽ നിന്ന് അതിൻ്റെ ആവശ്യമില്ല. അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് അത് ആവശ്യമുണ്ടെന്ന് കരുതുകയാണെങ്കിൽ അജ്ഞനതൊക്കെ അനുഷ്ഠിക്കാം, നിരോധിക്കാം, അതിൻ്റെ സുഖം അനുഭവിക്കാം, ദുഃഖനിവൃത്തിയെ നേടാം.

ബ്രഹ്മണിവദക്ഷത്രേണ ദക്ഷിണം പക്ഷം വിശോത്തരം അശ്വത്യമാശയാമേതൃണോതവരുന്ധേ സർഗാ ജൈ ലോകാശ്ചീയത്തെ

ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർ ബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർ ബരിഹിരി.

ഹിരണ്യമഗ്നിമാതിരുഭ്യാം പൂഷനന്ദോർഭ്യമശ്വിനാ അഗ്നേ സാഭ്യാഗ്നേ രുദ്രഗ്നേരോരാഭ്യാം അഗ്നേഃ പക്ഷതിർവായോർനിപക്ഷതിരിന്ദ്രസ്യ തൃതീയാ പാഞ്ചാതുർഥീ ആദിത്യൈ പഞ്ചമീന്ദ്രാണ്യൈ ഷഷ്ഠീ മരുതാഗ്നേ സപ്തമീ ബൃഹസ്പതേരഷ്ടമീ അര്യം നോ നവമീ ധാതുർദശമീന്ദ്രസ്യൈകാദശീ വരുണസ്യ ദ്വാദശീ യമസ്യ ത്രയോദശീ ഇന്ദ്രാഗ്ന്യോഃ പക്ഷതിഃ സരസ്വത്യൈ നിപക്ഷതിർമിത്രസ്യ തൃതീയാ സോമസ്യ ചതുർത്ഥീ നിർഋത്യൈ പഞ്ചമ്യഗ്നീ സോമായോ ഷഷ്ഠീ സർപ്പാണാഗ്നേ സപ്തമീ വിഷ്ണോ രഷ്ടമീ പൂഷ്ണോ നവമീ ത്വഷ്ടുർദശമീന്ദ്രസ്യൈകാദശീ വരുണസ്യ ദ്വാദശീ യമ്യൈ ത്രയോദശീ ദ്യാവാ പൃഥിവ്യോർദക്ഷിണം പാർശ്വം വിശ്വേഷാന് ദേവാനാ മുത്താരം മരുതാഗ്യസ്കന്ധാ വിശ്വേഷാന് ദേവാനാം പ്രഥമാകീകാസാ രുദ്രാണാം ദ്വിതീയാ ദിത്യാനാം തൃതീയാ വായോഃ പുച്ഛ മഗ്നീഷോമായോർഭാസാദൌ കൃഞ്ചോശ്രോണിഭ്യാമിന്ദ്രാ ബൃഹസ്പതീ ഊരുഭ്യാം മിത്രാവരുണാ അൽഗാഭ്യാ മാക്രമാനഗ്സ്ഥൂരാഭ്യാം ബലംകുഷ്ഠാഭ്യാം പൂഷണം വനിഷ്ഠുനാന് ധാഹീന് സ്ഥൂലഗുദയാ സർപ്പാൻഗുദാഭിർവിഹൃത ആന്ത്രൈരപോവസ്തിനാവൃഷാണമാണ്ഡാഭ്യാം വാജീനഗ്നേഷേപേന പ്രജാഗ്നേരേതാസ ചാശാന് പിത്തേന പ്രദരാന് പായുനാ കൂഷ്മാന് ചാകപിണ്ഡൈഃ ഇന്ദ്രസ്യ ക്രോളോദിത്യൈ പാജസ്യന് ദിശാന് ജത്രവോദിത്യൈ ഭസത് ജീമൂതാന് ഹൃദയൗ പശേനാന്തരിക്ഷം പുരീതതാ

ക്ലോമഭിർഗ്ലൗഭിർഗുൽമാൻ ഹിരാഭിസ്രവന്തീ ഹൃദാൻ കുക്ഷിഭ്യാഗ്നേ സമുദ്രമുദരേണ വൈശ്വ നരം ഭസ്മാനാം വിധൃതിന്നാഭ്യാഘൃതഗ്നിരസേനാപോയൂഷ്ണ മരീചീർവിപ്രുദ്ഭിർനിഹാരമൂഷ്മനാ ശീനം വസായാ പൃഷ്വാ

0: One of the greatest teaching that sages give to us through their life is by suffering. Bhagavan had this cancer. If Bhagavan had attained the realization, gave the teaching and simply disappeared, the teaching will not stay. We saw on the one side the power of the truth, on the other side equal power of ignorance. That nature. Nature is synonymous to ignorance. The equal power of disease, body, equal power in the sense, it is a fact in the world. And Bhagavan, you can see, didn't use any mysterious power to escape from it. He showed to you and I that as body you cannot escape. It is a kind of illusion that Atmatva Bhranti Gunadhana Bhranti Doshapanaya Bhranti. In Shastra we say there are three kind of illusions regarding body. The basic illusion is I am this body. And the second illusion is you can add some quality to it. And the third illusion is you can remove its imperfections. These three illusions will be there in the body. Atmatva Bhranti, Gunadhana Bhranti, Doshapanaya Bhranti. These three things are there, not there in Bhagavan's life, you can see. The body is left. From his very young days, his body was not fit. From the Patala Lingam itself, there was difficulties. He didn't care. It is there in the world. I am not in the world. The body appears to you. It is not there in myself. So, paying attention to the body, you can never escape. Pay attention to the self. It is ever free, immortal. Shanti, its peace is its nature. That is the inner dimension. So, what does Guru say is, he makes you separate from death. In Bhagavad Gita, Krishna says, death and immortality are like two sides of the coin. Amritam chaiva mrityuscha. Sadasachaham Arjuna. Lord says, death is the back side and immortality is the front side. In Bhagavadam, there is one verse. It says, if you look outside, death is there. If you go inward, immortality is there. The choice is with you whether to look outside or get established in the self.
1: Om Namah Shivaya. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അടുത്ത് ഹിരണ്യഗർഭൻ എന്നത് ത്രിമൂർത്തികൾക്കും പരമമായ തത്വമാണ്. ആ അത് പറയാം. മറ്റേ ചോദ്യം എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടി വ്യക്തമാക്കി ചോദിക്കുന്നു. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് പൗരാണിക സങ്കല്പം, ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വൈദിക സങ്കല്പം. രണ്ടും രണ്ടാണ്. ഹിരണ്യഗർഭൻ സൂത്രാത്മാ എന്നൊക്കെ പറയുന്നത് വേദത്തിന്റെയാണ്. വേദത്തിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ത്രിമൂർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിൽ ഹിരണ്യഗർഭൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വേദത്തിൽ പറയുന്ന പ്രഥമ ജീവൻ എന്ന് പറയുന്നു. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വൈദിക സങ്കല്പം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു ജീവനെ സൃഷ്ടിക്കുന്നു ഈശ്വരൻ. ആ ജീവന് കൊടുക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. എന്നാണ് വൈദിക സങ്കല്പം.

0: ഹിരണ്യഗർഭനെ പിന്നീട് വരുന്ന തന്മാത്രകളെയും മറ്റ് ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുന്നു. ഹിരണ്യഗർഭനി സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് വരുന്ന സൃഷ്ടികളെല്ലാം ഈ ഹിരണ്യഗർഭനെ ഏൽപ്പിച്ച് ഹിരണ്യഗർഭൻ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഹിരണ്യഗർഭനെ കാര്യബ്രഹ്മം എന്ന് പറയും, കാരണബ്രഹ്മം എന്ന് പറയും. ഹിരണ്യഗർഭന് കാരണമായിരിക്കുന്ന ചൈതന്യത്തിൽ വൈദികമായ പല കാര്യങ്ങളും പുരാണങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം രൂപാന്തരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈദികമായ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അതിന്റെ സാങ്കേതികമായ അർത്ഥങ്ങൾക്കെല്ലാം മാറ്റം വരും. പുരാണത്തിൽ വരുമ്പോൾ പുരാണത്തിൽ വരുന്നതാണ് ത്രിമൂർത്തികളെന്ന് പറയുന്ന സങ്കല്പം. പുരാണത്തിലെ ത്രിമൂർത്തി സങ്കല്പവും വേദത്തിലെ ഹിരണ്യഗർഭ സങ്കല്പവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ പുരാണങ്ങളിൽ പറയുന്ന ബ്രഹ്മാവ് അതിന്റെ സ്ഥാനമാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഹിരണ്യഗർഭന് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിരണ്യഗർഭനെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിക്കാണ്. പുരാണങ്ങളിൽ ബ്രഹ്മാവെന്ന് പറയുന്നതും സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പല സങ്കേതങ്ങളും അർത്ഥവ്യത്യാസത്തോടുകൂടി പുരാണങ്ങളിൽ പിന്നീട് കാണാം. അപ്പോൾ വൈദികകാലം ചരിത്രപരമായി തന്നെ നോക്കുമ്പോൾ വൈദികകാലങ്ങൾക്കു ശേഷമാണ് പൗരാണിക കാലം വരുന്നത്. വൈദികകാലം വളരെ വിസ്താരത്താണ് ഈ പൗരാണിക കാലം വരുന്നത്. അപ്പോൾ ആ പൗരാണിക സങ്കല്പങ്ങൾ മൂലമായിട്ട് ആധാരമായിട്ട് വൈദിക സങ്കല്പങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ വൈദിക സങ്കല്പങ്ങൾ പിൽക്കാലത്ത് വന്ന രീതിയിൽ അങ്ങനെ ഒരുപാടുണ്ട്. പുരാണങ്ങളിൽ എത്രയോ ദേവന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും സ്പഷ്ടമായി വേദങ്ങളിലല്ല. വേദങ്ങളിൽ ഉള്ളത് തന്നെ എന്താണ് ദേവതകളെ കുറിച്ച് പറയുന്നു. വജ്രഹസ്ത പുരന്തര എന്നും പേരും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രൂപമുള്ള ദേവന്മാരുണ്ട് എന്ന് കൽപ്പിക്കുകയും പിൽക്കാലത്ത് ദേവന്മാർക്ക് രൂപം, അതായത് നമ്മൾ കാണുന്ന ശിവബ്രഹ്മ ഈ രൂപങ്ങളൊക്കെ ഉള്ള ദേവന്മാരുണ്ട് എന്ന് പിൽക്കാലത്ത് പുരാണങ്ങളിൽ പറയുന്നു. പക്ഷേ ദേവന്മാരെന്ന് പറയുന്നത് വെറും മന്ത്രമാണ് എന്ന് പറയുന്ന വൈദികന്മാരും, അല്ലാതെ ഈ ദേവന്മാർക്ക് രൂപമൊന്നുമില്ല, മന്ത്രാത്മകമാണ് ദേവത എന്ന് പറയുന്നത്. മന്ത്രം തന്നെ എല്ലാ വേറെ ദേവതകൾക്ക് രൂപമില്ല അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അത് മനുഷ്യൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഉപാസിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായി വന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് അത് രൂപാന്തരം പ്രാപിച്ചാണ് ഈ ഇത് എല്ലാം വന്നത്. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ത്രിമൂർത്തികൾക്ക് ഉപരിയാണോ എന്നുള്ളതാണ്. അതിന് ഏത് മുകളിൽ ഏത് താഴെയെന്ന് പറയുന്നത് ഒരു പ്രകടനത്തിലല്ല ഇത് പറയുന്നത്. ഒരു പ്രകടനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഏത് മേളിൽ ഏത് താഴെയെന്ന് പറയുന്നത്. വേദത്തിൽ പറയുന്ന ഹിരണ്യഗർഭനെയല്ല ഇവിടെ പുരാണത്തിൽ ആ രൂപത്തിലുള്ള പറയുന്നു. പക്ഷെ അതുമായിട്ട് സമാനതയുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന ത്രിമൂർത്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല വേദത്തിൽ ഹിരണ്യഗർഭനെ പറയുന്നു. അതുകൊണ്ട് ഏത് മേളിൽ ഏത് താഴെ രണ്ട് തരത്തിലുള്ള സങ്കല്പങ്ങളാണ്. ഒന്നിന്റെ തന്നെ പരിണാമം പുരാണങ്ങളെന്ന് പറയുന്നത് വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അത് ധാരാളം കൽപ്പനകൾ, ധാരാളം ഭാവനകളുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. അതും യഥാർത്ഥമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദേവതാഭാവമെല്ലാം എങ്ങനെ ധ്യാനിക്കുന്നതോ ആ രീതിയിൽ ഈശ്വരനും പ്രകടമാകുന്ന രൂപങ്ങളാണ് ദേവതാഭാവങ്ങൾ. അതിൽ ഏത് വലുത് ഏത് ചെറുത് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അത് ഉപാസകനനുസരിച്ചിരിക്കുന്നു. ഉപാസകൻ ഏതാ വലുത് അത് അവന് വരുന്നു. അവന് ഒന്ന് വലുതാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ചെറുതാകും. അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സാമാന്യമായി മനസ്സിലാക്കുമ്പോൾ വേദത്തിലെ ഹിരണ്യഗർഭനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ചിട്ട് പുരാണത്തിലെ ബ്രഹ്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ട് ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് രൂപപരിണാമങ്ങൾ ഉണ്ടായാണ് ബ്രഹ്മാവെന്ന് പറയുന്ന സങ്കല്പം പുരാണങ്ങളിൽ വന്നതെന്ന് നമുക്ക് ഒരു സാമാന്യ ധാരണയിൽ എത്തിച്ചേരാം. ഈ മറ്റ് മൂർത്തിഭാവങ്ങളെല്ലാം ഈശ്വരനെ ഉപാസിച്ചവർക്ക് ആന്തരികമായി പ്രത്യക്ഷപ്പെട്ട ഈശ്വരഭാവങ്ങൾ ആണ് ഈ മൂർത്തികളെല്ലാം. അതിലേത് വലുത് ഏത് ചെറുത് എന്നുള്ളത് ആ ഉപാസകനനുസരിച്ചിരിക്കുന്നു, ഉപാസകന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. മുമ്പുള്ള ചോദ്യം ഒന്നുകൂടി വ്യക്തമായി ഏത് ഏതിനോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം. ആ ചോദ്യം വ്യക്തമാകുന്നില്ല. അത് ചോദിച്ചിരിക്കുന്നത് ഹൃദയ ഗ്രന്ഥി നശിച്ച ജ്ഞാനികൾക്ക് എങ്ങനെ വ്യവഹാരത്തിൽ ജീവിക്കാനാകും. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അധ്യാസ ഭാഷയത്തിൽ ചർച്ച ചെയ്തു, തിരിയിലും പലതവണ വന്നിട്ടുണ്ട്. ജ്ഞാനം വ്യവഹാരത്തിന് ഒരിക്കലും തടസ്സമല്ല. ജ്ഞാനികളെല്ലാം വ്യവഹാര മധ്യത്തിൽ ജീവിക്കുന്നതായി കാണുന്നുണ്ട്. ജ്ഞാനികൾ ശാസ്ത്രം രചിക്കുന്നു, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു, ആശ്രമങ്ങൾ നിർമ്മിക്കുന്നു, ലോകത്തിൽ ധർമ്മസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം ലോകത്ത് കാണുന്നുണ്ട്. ജ്ഞാനിയുടെ വ്യവഹാരത്തിന് ജ്ഞാനം ഒരിക്കലും തടസ്സമല്ല. ഇവിടെ വരുന്നത് ഈ അഹന്തം നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തിനെ ആശ്രയിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനും പറഞ്ഞിട്ടുണ്ട്, നാശം എന്ന് പറയുന്നത് ബാധ്യത അനുവൃത്തി, അത് ബാധിച്ചു പോകുന്നു വീണ്ടും അനുവൃത്തി വരുന്നു. ഇതും പലതവണ പല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സാധാരണ പറയും വറുത്ത വിത്ത് പോലെയാണെന്ന് പറയും. അതായത് വറുത്ത വിത്തിന് ഇതിന്റെ ബീജശക്തി നഷ്ടപ്പെട്ടു, പക്ഷെ അതിന്റെ രൂപം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ രൂപം ഇരിക്കുന്നു, പക്ഷെ വീണ്ടും അതിന്റെ മുളച്ചു വരുന്നതിനുള്ള ശേഷിയില്ല, പക്ഷെ ആ രൂപമുണ്ട്. ദഗ്ധപട ന്യായം എന്ന് പറയും. വസ്ത്രത്തെ ധരിച്ചു കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ ആകൃതി അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ വസ്ത്രം കൊണ്ട് പ്രാവരണം മൂടുക ഉടുക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വ്യവഹാരത്തിന്റെ സത്യത്വം നശിക്കുന്നു, വ്യവഹാരം അനുവർത്തിക്കുന്നു, തുടരുന്നു. അപ്പൊ ഹൃദയഗ്രന്ഥി നശിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ദേഹാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു. അജ്ഞാനകാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ദേഹത്തിനും മറ്റുള്ള അഹംബുദ്ധി, അഹംബുദ്ധി നശിക്കുന്നു. അഹംബുദ്ധി നശിച്ചാലും വ്യവഹാരത്തിന് ആവശ്യമുള്ളിടത്തോളം പ്രാരബ്ധം നശിക്കുന്നതുവരെ ശരീരം നിലനിൽക്കുന്നതായി കാണുന്നു ജ്ഞാനികൾക്ക്. ജ്ഞാനം ഉണ്ടായി ശരീരം നശിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ജ്ഞാനം പറയാൻ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൽ ഇല്ലാതിരുന്നതിന്, കാരണം ഇത് ഉപദേശിക്കാൻ ഏതെങ്കിലും ഒരു ജ്ഞാനി വേണമല്ലോ. ഈ ജ്ഞാനത്തെക്കുറിച്ച് അജ്ഞാനി എങ്ങനെ അറിയും? ജ്ഞാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു ജ്ഞാനി വേണം. ജ്ഞാനി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായതിന് ശേഷവും ആ ശരീരം നിലനിൽക്കണം. അപ്പൊ അഹംബുദ്ധി, ശരീരാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു. മറിച്ച് എന്തുണ്ടാകുന്നു? സർവാത്മഭാവം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. വാമദേവന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു, അഹം അനുരാഭവം സൂര്യസ്ഥ എന്നുള്ള സർവാത്മഭാവം. ആ സർവാത്മഭാവം എന്ന് പറയുന്നത് ഈ ദൃഷ്ടി അഹന്തയല്ല, ആ സർവാത്മഭാവം നിലനിൽക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആജ്ഞാന അഹന്ത നശിച്ചുപോകും, അതിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റൊരു ജ്ഞാനം ആത്മബോധം അത് നിലനിൽക്കുന്നു. അതിനെ നമുക്ക് അഹന്തയെന്ന് വിളിക്കാൻ പറ്റില്ല. ജ്ഞാനിയുടെ തുടർന്നുള്ള വ്യവഹാരങ്ങളെല്ലാം ആ സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ശരീരവും മറ്റും നശിച്ചിട്ടും അനുവർത്തിക്കുന്നുണ്ടല്ലോ, അതുപോലെ ശരീരം ഞാനീ സംബന്ധിച്ചിടത്തോളം ഇല്ല, അഹം ബോധം അതിൽ നശിച്ചു കഴിയുമ്പോൾ അതില്ല, ഇല്ലെങ്കിലും വീണ്ടും അത് അനുവർത്തിക്കുന്നുണ്ട്. ദഗ്ധ പട ന്യായം എന്ന് പറയുന്നത് ദഹിച്ച വസ്ത്രം വീണ്ടും കാണപ്പെടുന്നു, അല്ലെങ്കിൽ വറുത്ത വിത്ത് വീണ്ടും കാണപ്പെടുന്നത് പോലെ. അതുപോലെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, അഹന്ത തുടങ്ങിയ സർവവും നശിച്ചതിന് ശേഷം വീണ്ടും അനുവർത്തിക്കുന്നു. നശിച്ച അഹന്ത വീണ്ടും അനുവർത്തിക്കുന്നു ശരീരാദികൾ. അതുകൊണ്ടാണ് ഞാനീ വ്യവഹാരത്തിൽ അഹം ശബ്ദം ഉപയോഗിക്കുന്നത്. പക്ഷെ അഹം ശബ്ദം എന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരത്തെയോ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെയോ ഒന്നും സംബന്ധിച്ചല്ല. അഹം ശബ്ദം, ജ്ഞാനിയുടെ അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ തന്നെ ഉപദേശിക്കുമെന്ന് പറയും, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവച അഹം ആത്മാ ഗുഡാകേശ. അല്ലയോ അർജുന, അഹം ആത്മാ, അവിടെ ഭഗവാൻ അഹം എന്ന് പറയുന്നത് എന്തിനാണ്? ശരീരത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു അഹന്തയല്ല, പിന്നെയോ ആത്മാ. അഹം എന്ന് പറയുന്ന ശബ്ദം അജ്ഞാനികൾ എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഉറപ്പിച്ച് പ്രയോഗിക്കുന്നത്, അതുപോലെ ജ്ഞാനികൾ അതിനെ ആത്മാവിനും ഉപയോഗിക്കുന്നു. അതാണ് വ്യത്യാസം. അഹോ എന്ന് പറയുന്ന ശബ്ദത്തിന് ഈ ശരീരത്തെ മാത്രമല്ല ബോധിപ്പിക്കാൻ കഴിയുന്നുള്ളത്, ആത്മാവിനെയും ബോധിപ്പിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ്? അഹം ആത്മാ. നമ്മളെന്ത് പറയുന്നു? അഹം ശരീരം. ഭഗവാൻ പറയുന്നു അഹം ആത്മാ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഹം ആത്മാ, ഞാൻ ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവ്? സർവഭൂതാശയസ്ഥിത സർവപ്രാണികളുടെയും, ഭൂതങ്ങളും മിക്ക പ്രാണികൾ, അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അന്ധകരണം, അതിൽ സ്ഥിത, അതിൽ സ്ഥിതനായ ആത്മാവാണ് ഞാൻ. അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്തയേവച, ഞാനാണ് ഇതിന്റെ തുടക്കം, ഞാനാണിതിന്റെ മധ്യം, ഞാനാണ് ഇതിന്റെ അന്തം. ആദി മധ്യ അന്തരഹിതനായിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ആ അഹം ശബ്ദത്തെ ആശ്രയിച്ചാണ് ആ വ്യവഹാരവും നടക്കുന്നത്. അപ്പൊ അഹം എന്ന് പറയുന്നത് വ്യവഹാരത്തിന് തടസ്സമല്ല. ജ്ഞാനിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അജ്ഞാനിയിൽ വരുമ്പോൾ ആ ശരീരം തുടങ്ങിയവയെ ആ അഹം ശബ്ദം ബോധിപ്പിക്കുന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അഹം നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അഹത്തെ ആശ്രയിച്ചുള്ള ഈ വ്യവഹാരങ്ങൾ നശിക്കുന്നതിനർത്ഥം. പക്ഷെ ആ വ്യവഹാരത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. അജ്ഞാനിയുടെ വ്യവഹാരവും ജ്ഞാനിയുടെ വ്യവഹാരവും തമ്മിൽ മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിയെ ഇന്ന രീതിയിലാണെന്ന് നിരൂപണം ചെയ്യാൻ കഴിയത്തില്ല. മൂഢനായും വിദ്വാനായും ഭ്രാന്തനായും പല രീതിയിലും കാണപ്പെടാം എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിർണ്ണയിക്കാനൊക്കത്തില്ല. അയാൾ വിദ്വാനാണ് അതുകൊണ്ട് ജ്ഞാനിയാണ് എന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. മൂഢനാണ് മൂഢനായും കാണപ്പെടാമെന്നാണ് മൂഢവത് എന്ന് പറയുന്നത്. മൂഢൻ എന്ന് വെച്ചാൽ യാതൊരു ബോധമില്ലാത്തവാണ്. അങ്ങനെ അങ്ങനെയും കാണപ്പെടാം. അപ്പോൾ അതങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ഞാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന തത്വം ഞാൻ ഉപദേശിക്കുന്ന ആളെന്നാണ്. പക്ഷെ വെറും മൂഢനായി കാണപ്പെടാം. പിന്നെ വിദ്വത്ത കൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കുന്നതുകൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കത്തില്ല. വെറും മൂഢനെ പോലെ തന്നെ ഇരിക്കും. ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കും. അങ്ങനെ എങ്ങനെ ഞാനിയും തീരുമാനിക്കും? തീരുമാനിക്കാൻ ഒക്കത്തില്ല. സ്ഥിരബുദ്ധിയുള്ളവനാണോ എന്ന് പറയാൻ പറ്റും? അതും പറ്റത്തില്ല. ഭ്രാന്തനെ പോലെ വ്യവഹരിക്കും. ഉന്മത്ത പിശാചവത്, ഉന്മത്തനെ പോലെ ഭ്രാന്തനെ പോലെയും പ്രവർത്തിച്ചു തുടങ്ങി. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ജ്ഞാനിയാണെന്ന്? പിശാചനെ പോലെ പ്രവർത്തിക്കുന്നു. പിശാചനെ പോലെ പ്രവർത്തിക്കുന്ന വെച്ചാൽ യാതൊരു വ്യവഹാര മര്യാദകളെയും പാലിക്കാതെ ഉള്ള പ്രവൃത്തികൾ ചെയ്തുകളാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ദത്താത്രേയന്റെയും മറ്റും ചരിത്രത്തിൽ പറയുന്നു, സന്മാർഗ അസയും അതിക്രമിച്ച് പ്രവർത്തിച്ചു. സാന്മാർഗിക മണ്ഡലത്തെ അതിക്രമിച്ചും പ്രവർത്തിച്ചു കളയുന്നതാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ബാഹ്യമായൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പിശാചനെ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാൻ കഴിയത്തില്ല എന്നാണ്. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരം ഒരിക്കലും അതിന് ജ്ഞാനം തടസ്സമല്ല എന്നാണ്. അതിന് ബാധ്യത അനുവർത്തി, അവിദ്യ ലേശ അനുവർത്തി, ഇങ്ങനെയെല്ലാം പല പേരുകളിൽ പറയും ആ വ്യവഹാരത്തെ. അഹങ്കാരം നശിച്ചു കഴിഞ്ഞാലും അവിടെ ആ സർവാത്മഭാവത്തിലുള്ള അഹന്തം നിലനിൽക്കുക. അതായത് അഹം എന്ന് പറയുന്ന ശബ്ദം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു. അഹം ശരീരം എന്ന് പറയുന്നു, ഞാൻ ശരീരം എന്നുള്ള ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അഹം എന്ന് പറയുന്ന വസ്തുവും ശരീരം എന്ന് പറയുന്ന അഹം എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ഞാൻ ശരീരം എന്ന് പറയുന്നു, അഹം ശരീരം എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ശരീരം എന്ന് തന്നെ, ശരീരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥവും ശരീരം തന്നെ. അച്ഛൻ ഞാനി അഹം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ പറയുന്ന ശരീരം എന്നുള്ളതിന്റെ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെയാണ് അവിടെ ബോധിപ്പിക്കുന്ന അഹം ശബ്ദം. അതാണ് അഹം ബ്രഹ്മാസ്മി. അഹം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന അർത്ഥത്തെ അവിടെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് പരമാത്മ വസ്തുവിനെ അഹം ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ അഹത്തിന്റെ സാമാന്യമായ അർത്ഥം അഹന്ത എന്ന് പറയുന്നു. അതിനെ നിഷേധിച്ചിട്ട് പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഇങ്ങനെ അദ്വൈതത്തിൽ ബാധ സാമാനാധികരണിയുള്ള ഒരു സാങ്കേതിക സ്വപ്ന പറയുന്നു. മുഖ്യ സാമാനാധികരണിയും ബാധ സാമാനാധികരണിയും, അതായത് രണ്ട് പദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ രണ്ട് പദങ്ങളെ സാമാനാധികരണിയുണ്ടെന്ന് പറയും. രണ്ടിന്റെയും അധികരണം അർത്ഥം ഒന്നായതുകൊണ്ട് ഇരുന്നാൽ രണ്ട് പദങ്ങൾക്ക് സാമാനാധികരണിയുണ്ടെന്ന് പറയും. ചില സമയം അങ്ങനെയുള്ള രണ്ട് പദങ്ങൾ അതിന്റെ വാച്യ അർത്ഥത്തെ വിട്ടിട്ട് അതിനപ്പുറമുള്ള ഒരു അർത്ഥത്തെ ബോധിപ്പിക്കും. അപ്പോൾ ആ രണ്ട് പദങ്ങൾക്കും തമ്മിൽ ബാധ സാമാനാധികരണിയുണ്ടെന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ, അഹം എന്നൊരു അജ്ഞാനി പറയുമ്പോൾ അഹം എന്ന് പറയുന്നത് ശരീരത്തെ ബോധിപ്പിക്കുന്നു, ശരീരം എന്ന് പറയുന്നതും ശരീരത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ അഹം ശരീരം എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളും തമ്മിൽ മുഖ്യ സമാനാധികരണമാണ്. അതായത് രണ്ടും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, ശരീരത്തെ ബോധിപ്പിക്കുന്നു. പക്ഷേ ഒരു ജ്ഞാനി പറയുകയാണ് അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ വരുന്നു, അവിടെ അഹന്തയില്ല. അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമാണെന്ന് തോന്നുന്ന അഹന്ത, അതിനെ നിഷേധിക്കുന്നു, ബാധിക്കുന്നു. ബാധിച്ചിട്ട് ബ്രഹ്മശബ്ദം ഏതർത്ഥത്തെയാണോ ബോധിപ്പിക്കുന്നത് അത് തന്നെ അഹം ശബ്ദവും ബോധിപ്പിക്കുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തിൽ അഹങ്കാരമല്ല, മറിച്ച് അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമായിരിക്കുന്ന അഹന്തയെ നിഷേധിച്ചിട്ട് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിനെ, അതിന്റെ ലക്ഷ്യാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം, ബ്രഹ്മശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് അഹം ശബ്ദം. അപ്പൊ അഹം ശബ്ദത്തിന്റെ അർത്ഥത്തെ ഇവിടെ നിഷേധിക്കുകയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ബാധ സാമാനാധികരണി എന്ന് പറയും. വേറെ ഉദാഹരണത്തിൽ ഇവിടെ പറയും ഇത് തന്നെ, കാണു പുരുഷ എന്ന് പറയുന്നു. ഒരാൾ ചെറിയ ഇരുട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു. ഇരുട്ടത്തൊരു മനുഷ്യൻ നിൽക്കുകയായിരുന്നു. മനുഷ്യനെ കണ്ടിട്ട് അയാൾ അത് കുറ്റിയാണെന്ന് ധരിച്ചു, മരത്തിന്റെ കുറ്റിയാണെന്ന്, മരക്കുറ്റിയാണെന്ന് ധരിച്ചു. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു കാണു പുരുഷ എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ എന്താണ്, മനുഷ്യനെ കണ്ടിട്ടാണ് അയാൾ പറഞ്ഞത് കാണു, കാണുരയം എന്ന് പറഞ്ഞു, കാണു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു അയാള്, കാണുഹു പുരുഷ, വെളിച്ചം വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മനുഷ്യനാണ് കുറ്റിയല്ല. അപ്പൊ അവിടെ അയാൾ എന്താണ് പറയുന്നത്, കാണുവാണ് പുരുഷൻ എന്ന് പറയുകയാണ്. അപ്പൊ കുറ്റി ഒരിക്കലും മനുഷ്യനാകത്തില്ല. അഭേദമായി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നായിരിക്കുന്നു. അതാണ് സാമാന്യ ഭാഷാ നിയമം. ഇവിടെ എന്ത് പറയുന്നു, താണു പുരുഷ എന്ന് പറയുന്നു, തൂണാണ് മനുഷ്യനെന്ന് പറയുന്നു. തൂണ് മനുഷ്യനാകും, ഒരിക്കലും ആകത്തില്ല. അപ്പൊ ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ആ തൂണ് മനുഷ്യനെന്നല്ല പറയുന്നത്, പിന്നെയോ താണു എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ ആൾ നിഷേധിക്കുകയാണ്. നിഷേധിച്ചിട്ട് നേരത്തെ ഞാൻ ഏതിനെയാണോ തൂണെന്ന് കരുതിയത് വാസ്തവത്തിൽ തൂണല്ല മനുഷ്യനാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്നതിന് വേണ്ടി സ്ഥാണു അതായത് തൂണ് എന്നുള്ള ശബ്ദം കൂടി അത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ശബ്ദങ്ങൾ അഭേദമായി ഉപയോഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തെ നിഷേധിക്കുകയും രണ്ടാമത് പറഞ്ഞ വാക്കിന്റെ അർത്ഥ പക്ഷെ സ്ഥാണു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നു. ഇതിനാണ് ബാധ എന്ന് പറയുന്നത്. പുരുഷ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തെ സ്വീകരിക്കുന്നു. അത് സമാനാധികരണി എന്ന് പറയുന്നു. രണ്ട് പദങ്ങളും ഒരർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ഒരു പദത്തിന്റെ അർത്ഥത്തെ നിഷേധിച്ച് വേറൊരു പദത്തിന്റെ അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഈ ശ്രുതിയിൽ അഹം ബ്രഹ്മ സർവമുഖ ഗീതം ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് ബാധ സമാനാധികരണിയാണ്. രണ്ടിനെ അംഗീകരിക്കുക. അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് അഹന്തയും ബ്രഹ്മത്തെ അംഗീകരിക്കുക. അങ്ങനെ ബ്രഹ്മത്തിൽ അഹന്തയെ പറയുക, നമ്മൾ അഹന്തയാണ് ബ്രഹ്മം എന്ന് പറയുക, മറിച്ച് നമ്മൾ അഹന്തയെ നിഷേധിക്കുകയും ഈശ്വരനെ ബോധിപ്പിക്കുകയും ചെയ്യും. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരിക്കലും അഹങ്കാരമായി മാറത്തില്ല.
1: ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇതം സർവപ്പോ ഇതിനെ അംഗീകരിക്കും. ഗ്രഹിച്ചു കാരണം ഇത് ബ്രഹ്മമെന്നാണ് പറയുന്നത്. ആദ്യ പ്രപഞ്ചത്തെ ഇത് ബ്രഹ്മമെന്ന് പറയുകയാണ്. പറയുന്ന ബ്രഹ്മം മാത്രം സത്യം, പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ അംഗീകരിക്കേണ്ടത് ഇത് ഈ പ്രപഞ്ചം ഇന്നാദ്യം ഞാൻ പ്രപഞ്ചമായിട്ടാണ് കണ്ടത് മുമ്പ് അജ്ഞാനാവസ്ഥ. ഞാനാവസ്ഥയിൽ ഞാൻ എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഈ പ്രപഞ്ചമായി നാമരൂപാത്മകമായി പ്രപഞ്ചം പരമേശ്വരനാണ് ഈശ്വരനാണെന്ന് പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ഭാവത്തെ രണ്ടാമത് വരുന്ന ഭാവത്തെ അംഗീകരിച്ചു ബ്രഹ്മം എന്ന് രണ്ടിനെയും ചേർത്ത് അഭേദമായി ആദ്യത്തെ രണ്ടാമത് രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നുണ്ട്. അതായത് ഇതം ആ ശബ്ദമായ പ്രപഞ്ചത്തെ നിഷേധിക്കും. അവിടെ ശബ്ദം ഒരർത്ഥത്തെ നിഷേധിക്കുന്നുണ്ട്. അവിടെ ബാധനം രണ്ട് പദങ്ങളും കൂടി ചേർന്ന് അതുകൊണ്ട് ഇങ്ങനെ അഭേദമായി പ്രപഞ്ചത്തിൽ അഹം ബ്രഹ്മാസ്മി ഞാനിയുടെ വ്യവഹാരത്തില് അഹം ബ്രഹ്മയാണെന്ന് പറയുന്നത് അജ്ഞാനിക്ക് പറയാൻ മതിയില്ല. അഹം ബ്രഹ്മാസ്മി ആരെങ്കിലും പറഞ്ഞു ആ പറഞ്ഞു കൊടുത്ത ആള് അഹം ബ്രഹ്മാസ്മി ഒരു വ്യക്തി എങ്ങനെ അഹം ബ്രഹ്മാസ്മി അഹമെന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. എന്താണ് പറഞ്ഞ് പറയുന്ന ശബ്ദത്തിന്റെ ആ ശബ്ദം പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുകയാണ് അഹം ബ്രഹ്മാസ്മി. അതുകൊണ്ട്
0: അജ്ഞാനിക്ക് അഹം എന്നുള്ള ശബ്ദം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പരമാത്മാവ്. കാരണം ഞാനില്ല, ജ്ഞാനിക്ക് അങ്ങനെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരത്തിന് യാതൊരു തരത്തിലുള്ള അദ്വൈത സിദ്ധാന്തം സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ആദീതന്റെ ലക്ഷണം എല്ലാം ഗീതയിൽ പറയുന്ന ഭാഗം ഈശ്വരിക്ക് മനനം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. ജ്ഞാനിക്ക് വ്യവഹാരം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്താരും ഞാൻ ഉപദേശിക്കാൻ കാണത്തില്ല, ഉപദേശ പാരമ്പര്യം ഒന്നും നിലനിൽക്കത്തില്ല, ആരെയും നമുക്ക് ജ്ഞാനി എന്ന് പറയാനും പറ്റത്തില്ല, ഒരു ശിഷ്യനും ഗുരുവിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്ത വരുന്ന ചോദ്യം ഇതാണ്, ആസ്തിക്യ ദർശനമായ ന്യായ അതികളുടെ ആത്യന്തികമായ ദുഃഖം കുറിച്ച് മോക്ഷം എന്നതിനാണ്. അതായത് ന്യായദർശനത്തിൽ എങ്ങനെയാണ് മോക്ഷത്തെ കുറിച്ച് പറയുന്നത്? ന്യായദർശനത്തിൽ പറയുന്നത് ഇതര ഭേദജ്ഞാനം, ആത്മാവിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടറിയുന്നു. ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ രാഗാ ദോഷങ്ങൾ നശിക്കും. കഴിഞ്ഞതോളം നമ്മൾ ചർച്ച ചെയ്തതാണ്, ദോഷം നശിച്ചാൽ പ്രവൃത്തി നശിക്കും, പ്രവൃത്തി നശിച്ചാൽ ജന്മം നശിച്ചു, ജന്മം നശിച്ചാൽ ദുഃഖം നശിക്കും. ഏകവിംശതി ദുഃഖധ്വംസം എന്ന അവരുടെ ഭാഷയിൽ. ആ ദുഃഖധ്വംസം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ പറയുന്നത്? ആത്മാവെന്ന് പറയുന്നത് ഒരു ദ്രവ്യം, ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. നെയ്യായി എന്നൊരു സംബന്ധിച്ചിടത്തോളം, അതായത് ഭൂമി, ജലം, വായു, ആകാശം, മനസ്സ് ഇതെല്ലാം പോലെ ഇതിനെന്നെ അവര് ദ്രവ്യങ്ങളായിട്ട് നെയ്യായന്മാർ പറയും. ദ്രവ്യ വായു ആകാശം കാലധിക ആത്മമനാം ഒമ്പത് ദ്രവ്യങ്ങളെ കുറിച്ച് പറയാം. അതൊരു ദ്രവ്യമായിട്ടാണ് അവർ ഈ മനസ്സിന്, ഈ മനസ്സിനെയും ആത്മാവിനെയും കാലത്തെയും ബിസിനെ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ദ്രവ്യങ്ങളായിട്ടാണ്. എന്തൊരു പദാർത്ഥം ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നതൊന്നുമല്ല. അവർ പറയുന്നത് പറയുന്ന രീതിയിലല്ല, ഗുണമുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് ദ്രവ്യം. ഗുണം അല്ലെങ്കിൽ ക്രിയ ഒന്നിനുണ്ടെങ്കിൽ അതിന് ദ്രവ്യം എന്ന് പറയും. ആത്മാവിൽ ഗുണമുണ്ട്, ഞാനും ആത്മാവിന്റെ ഗുണമാണ്. അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്, ആത്മാവിന്റെ ഗുണമാണ്, അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്. അതെല്ലാം ഒരു സാങ്കേതികമായ വിശദീകരണങ്ങളാണ്. സാങ്കേതികമായ അർത്ഥത്തിലാണ് അവിടെ ദ്രവ്യം ഒന്നും മറ്റും ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യം ഒന്നുമല്ല, ഗുണമൊന്നുമല്ല. അത് ന്യായശാസ്ത്രം അധ്യയനം ചെയ്ത് തന്നെ അത് മനസ്സിലാകണം. നമ്മൾ സാധാരണ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന അർത്ഥബോധമല്ല അവരുദ്ദേശിക്കുന്ന അർത്ഥബോധം, വ്യത്യാസമുണ്ട്. ആ അതാത് ശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ടേ അത് മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കണം വ്യവഹാര ഭാഷ ലൗകിക ഭാഷയാണ്. ആ ലൗകിക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കും നിശ്ചിതമായ ഈ വ്യവഹാരത്തിലൂടെ സിദ്ധിക്കുന്ന അർത്ഥമുണ്ട്. ദാർശനികന്മാർ ഉപയോഗിക്കുന്ന ഇതേ പദങ്ങൾ അവിടെ ദർശനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥമല്ല അവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദ്രവ്യം തുടങ്ങിയ പദങ്ങൾ അവരുടെ സാങ്കേതികമായ പദങ്ങളാണ്. അതിന് സാങ്കേതികമായ അർത്ഥമുണ്ട്, അതിന് സാങ്കേതികമായ പരിഭാഷകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. അതിലൂടെ വേണം നമ്മളത് മനസ്സിലാക്കാം. അപ്പൊ ഗുണമിരിക്കുന്ന ഒരു വസ്തു അതിന് ദ്രവ്യം എന്ന് പറയുന്നു. ആത്മാവ് അങ്ങനെ ഒരു ദ്രവ്യമാണ്. ഏക വിംശതി ദുഃഖധ്വംസം, അത് സംഭവിക്കുമ്പോൾ അതിലുള്ള എല്ലാ ഗുണങ്ങളും നശിക്കും. ഗുണങ്ങളെല്ലാം ആ ആത്മാവ് കേവലമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഏകമായി ആത്മാവ് ആത്യന്തികമായ ദുഃഖധ്വംസം അവിടെ സംഭവിക്കുന്നു. അതാണ് മോക്ഷം എന്നാണ് പറയുന്നത്. അദ്വൈതി പറയുന്ന മോക്ഷവും അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇത് നയായന്മാരിൽ തന്നെ പ്രാചീന നവീനന്മാർ രണ്ടു കൂട്ടരുണ്ട്. പ്രാചീനന്മാരുടെ അഭിപ്രായമാണ്. ന്യായശാസ്ത്രത്തിൽ തന്നെ പിൽക്കാലത്ത്, അതായത് ഈ വേദാന്ത ശാസ്ത്രമെല്ലാം പുഷ്ടി പ്രാപിച്ചതിന് ശേഷം
2: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. ഓം നമ ശിവായ.
4: പ്രകൃതിയിൽ നിന്നും പൂർണമായി സ്വതന്ത്രനായി തന്നെ. അതെങ്ങനെ സ്വതന്ത്രനാകും? സമാധി. സമാധിയിൽ പൂർണമായ വ്യവഹാര ലോപം സംഭവിക്കും. എന്നാൽ അതിന് സമാധി എന്ന് യോഗി അംഗീകരി. എന്തെങ്കിലും മനസ്സിന്റെ ഒരു ഭാവാവേശം വന്ന് പ്രപഞ്ചത്തെ വിസ്മരിച്ചാൽ അത് യോഗ സമാധിയല്ല. എന്തുകൊണ്ട്? കാരണം അവിടെ മനസ്സ്, ബുദ്ധി, പ്രാണൻ എല്ലാത്തിനെയും നിരോധിക്കുന്നു. എല്ലാത്തിനെയും നിരോധിക്കുന്ന ഒരു യോഗിയുടെ ശരീരം കാഷ്ഠവത്, അതിൽ പ്രാണവ്യാപാരം പോലും പാടില്ല. എന്നാലേ അത് യോഗസമാധിയാവട്ടും, അല്ലെങ്കിൽ യോഗസമാധിയുടെ ഉയർന്ന നിലയെ പ്രാപിക്കത്തുള്ളൂ. ഇപ്പൊ യോഗസമാധിയിൽ നിന്ന് പിന്നെ ഒരാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം അത് സമ്പ്രജ്ഞാതം, അസംപ്രജ്ഞാതം, ഈ രീതിയിൽ അതിൻ്റെ അഭ്യാസം പോവുകയാണ്. ആ അഭ്യാസത്തിൽ പരവൈരാഗ്യത്തിൽ പിന്നീട് യോഗിക്ക് പ്രപഞ്ചത്തോടുള്ള എല്ലാ, പ്രകൃതിയോടുള്ള എല്ലാ ബന്ധവും അവസാനിക്കുന്നു. പ്രകൃതിയിൽ ഒരു തരത്തിലും യോഗി ആകർഷണമാകുന്നില്ല, ഒരു തരത്തിലും. പിന്നെ പ്രപഞ്ച വ്യവഹാരം യോഗിയിൽ പൂർണ്ണമായും ഇല്ലാതാകുന്നു. യോഗി സുഷുപ്തിയെ പോലും നിരോധിക്കുന്ന ആളാണ്. അങ്ങനെ ഒരവസ്ഥയെ പോലും എത്തിച്ചേരാത്ത ആളാണ് യോഗി. യോഗി അങ്ങനെ ഒരു സമാധി ഒരു ശരീരത്തിലിരുന്ന് യോഗി പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ആ യോഗിയുടെ അവസ്ഥ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഐസിൽ വെച്ചതുപോലെ ഫ്രീസറിൽ വെച്ചതുപോലെ അത് കേടാകാതിരിക്കുന്നു. എത്ര കാലം ഇരുന്നാലും അത് കേടാകത്തില്ല. വീണ്ടും അതിനെ പുറത്തെടുത്ത് ഉപയോഗിക്കാമെന്ന് പോലും. യോഗിയുടെ ശരീരം, മനസ്സ്, യോഗിയുടെ പ്രാണം, വ്യാപാരങ്ങളെ എല്ലാം യോഗി മരവിപ്പിച്ചിരിക്കണം അഭ്യാസം കൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആസന പ്രാണായാമങ്ങൾ പോലെയുള്ള അതിനുള്ള ശരീരത്തിന് അതിനുള്ള ക്ഷമത ഉണ്ടാക്കാൻ വേണ്ടി. വൃത്തിനിരോധം മനസ്സുകൊണ്ട് മാത്രം കാര്യിക്കുന്നത് സാധ്യമല്ല. അതിന് ശരീരവും അതിന് പറ്റിയതായിരിക്കും. യോഗിയുടെ ശരീരത്തിന് മാത്രമേ അത് സാധ്യമാകും. വാസന ജയം, പ്രാണ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ശരീരത്തിനെയും പ്രാണനെയും മനസ്സിനെയെല്ലാം അതിന് യോഗ്യമാക്കി പൂർണ്ണമായി വൃത്തിയെ നിരോധിച്ച് പരവൈരാഗ്യം കൊണ്ട് പിന്നീട് യാതൊരു തരത്തിലുള്ള പരവൈരാഗ്യവും ഒരു വിവേകമെന്നാണ് പറയുന്നത്. അത് പ്രകൃതി പുരുഷ വിവേകത്തെക്കാൾ ഉപരിയായ അന്തിമമായ സാധനമാണ് പരവൈരാഗ്യം യോഗിയെ സംബന്ധിച്ച്. ഇവിടെ അദ്വൈതത്തിന് മറ്റ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നത് ഒരു സാധനയുടെ പ്രാരംഭമാണ്. യോഗത്തിനങ്ങനെയല്ല, അത് അവസാനമാണ്. വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. പരവൈരാഗ്യം എന്നതിന് പൂർണ്ണമായ ആ പ്രകൃതിയുടെ പ്രതിപ്രസവം നടക്കണമെങ്കിൽ പുരുഷന പ്രകൃതിയോട് യാതൊരു തരത്തിലുള്ള താല്പര്യവും വരാൻ പാടില്ല. അപ്പോൾ സർവ്വവ്യവഹാരങ്ങളും യോഗിയെ സംബന്ധിച്ച് അസ്തമിക്കുന്നു. യോഗിയുടെ ശരീരം എല്ലാ അർത്ഥത്തിലും മരവിച്ചിരിക്കുകയാണ്, അവസ്ഥയിലെത്തിച്ചേരും. അതുപോലെ യോഗശാസ്ത്രത്തിൽ വിവരിക്കുന്ന യോഗ സമാധി. പിന്നെ അവിടെ വേറൊന്നിനെ കുറിച്ച് പറയുന്നില്ല, നിർമ്മാണ ചിത്തം. അങ്ങനെ വരുന്ന യോഗിക്ക് ചില പ്രത്യേക സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ യോഗിക്ക് തൻ്റെ ആവശ്യത്തിന് ചിത്തത്തെ നിർമ്മിക്കാം, ആ ചിത്തത്തെ ഉപയോഗിച്ച് വ്യവഹാരം നടത്താം, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ ആ ഭാഗവും ഏതെല്ലാം അങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട് വിഭൂതികളെ കുറിച്ച് പറയുന്നു. യോഗിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതൊന്നുമല്ല. അങ്ങനെ എന്തെല്ലാം സാധ്യമാകുമോ അതിനെല്ലാം നിരോധി, അതിനാണ് പരവൈരാഗ്യം. യോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗക്ഷേമവും ലോകക്ഷേമവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതെല്ലാം പ്രകൃതിയുടെ കാര്യങ്ങളാണ്. യോഗി അതിനെയും നിരോധിച്ച് സ്വരൂപസ്ഥിതനാകുന്നു. അത് വളരെ ശ്രേഷ്ഠമായ ഒരവസ്ഥയാണ്, ശ്രേഷ്ഠമായ ഒരു സാധനയാണ്. വാസ്തവത്തിൽ ഭാഷ്യകാരൻ യോഗത്തെ നിഷേധിക്കുമ്പോഴേ ഇതിനെയൊന്ന് സ്പർശിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുമെന്നും ചെയ്തിട്ടില്ല. കാരണം അത് നിഷേധിക്കാൻ സാധ്യമല്ല, കാരണം അത് യുക്തിയുക്തമാണ് പറയുന്നത്. പിന്നെ കാരണം ബ്രഹ്മസൂത്രത്തിൽ തന്നെ സാംഖ്യ സിദ്ധാന്തത്തെ ആവർത്തിച്ച് പ്രണയിക്കുന്നുണ്ട് പല ഭാഗം. പക്ഷെ യോഗത്തെ നിഷേധിക്കാൻ അവിടെ ഒരേ ഒരു സൂത്രം, ഏതേന യോഗ പ്രത്യുക്ത, ഒരേ ഒരു ഭാഗം മാത്രം. സാംഖ്യത്തെ നിഷേധിച്ചതുകൊണ്ട് തന്നെ യോഗത്തെ നിഷേധിച്ചു. എന്നിട്ടവിടെ പറയും ഈ യോഗത്തിൽ സാംഖ്യന്മാർ സ്വീകരിക്കുന്ന പ്രപഞ്ചം സത്യമാണ്, പുരുഷൻ പലതാണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ യോഗത്തെ നിഷേധിച്ചത്. മറിച്ച് യോഗത്തിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്കും ശേഷം വന്ന അദ്വൈതാചാര്യന്മാർ പലരും ഈ യോഗത്തെ കൂടെ ഇതി കൂടെ ചേർത്തത്. അതിന് അവർ പറയുന്ന വ്യക്തി എന്താണ്? യോഗി പറയുന്ന വ്യക്തിയാണ്. കേവലം തത്വജ്ഞാനം മുക്തിയെ കൊടുക്കത്തില്ല എന്നതാണ്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. യോഗി പറയുന്ന മുക്തി എന്ന് പറയുന്നതാണ് ദുഃഖം നിവൃത്തി, ദുഃഖത്തെ നിവർത്തിക്കുക. ദുഃഖത്തെ നിവർത്തിക്കണമെങ്കിൽ പ്രകൃതി തന്റെ മുന്നിലുള്ളിടത്തോളം കാലം ദുഃഖത്തിൽ നിവർത്തിക്കാൻ പറ്റും. പ്രകൃതി തന്റെ മുമ്പിൽ നിന്ന് പുരുഷന്റെ മുമ്പിൽ നിന്ന് മാറിയാലേ പറ്റും, അതിന് പ്രതിപ്രസവം സംഭവിച്ചാലേ പറ്റും. അതിന് നിരോധത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. പ്രകൃതിയെ മടക്കി അയക്കണം, അതിന് നിരോധിക്കണം. നിരോധിച്ച് മുമ്പ് പറഞ്ഞ രീതിയിൽ ആ സംസ്കാരം പോലും ദഗ്ധമായി പ്രകൃതിക്ക് പിന്നീടൊന്നും ചെയ്യാനില്ല പുരുഷന്റെ മുമ്പിൽ. പുരുഷൻ അതിൽ ആകർഷണനാകുന്നില്ല. അവൻ പരവൈരാഗ്യം കൊണ്ട് അവൻ സ്വയം തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് അവൻ താതാമ്യപ്പെടുന്നില്ല. പിന്നെ പ്രകൃതിക്ക്, കാരണം പ്രകൃതിക്ക് രണ്ട് ലക്ഷ്യമാണ്, ഒന്ന് ഭോഗം, മറ്റൊന്ന് അപവർഗം. അതിനുവേണ്ടിയാണ് പ്രകൃതി പരിണമിച്ചത്, സാമ്യാവസ്ഥയിലിരുന്ന പ്രകൃതി. പുരുഷന്റെ ഭോഗം, പുരുഷന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ പുരുഷന്റെ അപവർഗം. ഭോഗം പുരുഷന് പ്രകൃതിയിൽ നൽകിക്കഴിഞ്ഞു, ശേഷിക്കുന്ന അപവർഗമാണ്. അതിന് പുരുഷൻ തയ്യാറാകും. പ്രകൃതി വിടാൻ അത് പുരുഷൻ തയ്യാറായി, അതാണ് നിരോധത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പുരുഷൻ അപവർഗത്വം നൽകിയിട്ട് പ്രകൃതി പിൻവാങ്ങുന്നു. അത് പ്രകൃതി നൽകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് പറഞ്ഞത്, എല്ലാ അഭ്യാസങ്ങളും ചിത്തത്തിലാണ്, പുരുഷൻ നിർഗുണനാണ്. പ്രകൃതി ആശ്രയിച്ച് പ്രകൃതിയിൽ തന്നെയാണ് നിരോധം, സമാധി എല്ലാം നടക്കുന്നത്. അപവർഗം നൽകുന്നവരപ്പോ പ്രകൃതി തന്നെയാണ്. പ്രകൃതി പുരുഷന്റെ മുമ്പിൽ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധം ചിത്തം അഹന്തത്വം ഈ രൂപത്തിൽ അത് നിൽക്കുകയാണ്. അദ്വൈതം പറയുന്ന എന്താണ്? അന്ധകരണം. അന്ധകരണം എന്ന് പറയുന്ന ഒരു ഉപാധി, അതിൽ പ്രതിബിംബരൂപത്തിൽ ജീവൻ. ഈ അദ്വൈതമതമനുസരിച്ചും ഈ അനുഭവം, ജീവാനുഭവം സ്വാഭാവികമാണ്. ഈ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാണ്, അത് സത്യമോ അസത്യമോ എന്തോ ആയിക്കോട്ടെ, അന്ധകരണം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ടാണ്. അദ്വൈതി പറയുന്നു അതൊന്നും പരമാർത്ഥത്തിലില്ല. യോഗി പറയുന്നു അത് പരമാർത്ഥത്തിലില്ലാന്ന് പറയാം, കാരണം അതിപ്പോ വന്നിരിക്കുന്നത് പരിണമിച്ചാണ്. പക്ഷെ അതിന് ആത്യന്തിക നാശമില്ല, അത് പ്രതിപ്രസവത്തിൽ അത് സാമ്യാവസ്ഥയിൽ പോകും. എന്തായാലും അങ്ങനെ ഒരു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. യോഗി ചിത്തവൃത്തി നിരോധം പോലെയുള്ള കാര്യങ്ങൾ ആ ഉപാധിയെ ആശ്രയിച്ച് ചെയ്യും. അദ്വൈതിയെ സംബന്ധിച്ച് എന്താണോ ഈ അന്ധകരണം എന്ന് പറയുന്ന ഉപാധിയുണ്ട്. ഈ ഉപാധി തന്റെ മുമ്പിലുള്ളിടത്തോളം കാലം, ദർപ്പണം ഉള്ളിടത്തോളം കാലം പ്രതിബിംബം കണ്ടു തന്നെ തീരും. ദർപ്പണം ഇരിക്കുകയെ പ്രതിബിംബം ഇല്ലാതിരിക്കുക സംഭവിക്കും. സൂര്യനുണ്ട്, ദർപ്പണം ഉണ്ടെങ്കിൽ അവിടെ പ്രതിബിംബം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉപാധിയെ ഇല്ലാതാക്കുക, എന്നാലേ പ്രതിബിംബം ഇല്ലാതാക്കും. ഇതാണ് പറയുന്നത്. തത്വജ്ഞാനം കൊണ്ട് അതില്ലാതാകുന്നില്ല. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനമേ നശിക്കത്തുള്ളൂ. പ്രകൃതിയുടെ പരിണാമ രൂപത്തിലുള്ള ഉപാധികൾ നശിക്കത്തില്ല. അതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ നിരോധിക്കണം. കാരണം അത് പരിണമിച്ചു വന്നതാണ്, അതിൻ്റെ പ്രതിപ്രസവം സംഭവിക്കണം, തിരിച്ചത് പരിണമിക്കണം. ഇങ്ങോട്ട് വരാമെങ്കിൽ തിരിച്ച് അങ്ങോട്ടും പോവാം, ആ വഴി അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തത്വജ്ഞാനം വന്നു. പക്ഷെ തത്വജ്ഞാനം ഉണ്ടെങ്കിലും ആ തത്വജ്ഞാനത്തെ യോഗി അംഗീകരിക്കുന്നു. പക്ഷേ യോഗി തത്വജ്ഞാനത്തിന് തൃപ്തനല്ല. യോഗി പറയുന്നു ഈ ദുഷ്ട ദുഃഖമില്ലാതാകുന്നു, താൻ അനുഭവിക്കുന്ന ഈ ദുഃഖമില്ലാതാകുന്നു. പുരുഷൻ നിർഗുണനാണ്, അസംഗനാണ്, പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തനാണ്, അതിചിരി ശക്തിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനെ താതാമ്യപ്പെട്ട് ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി മുമ്പിലിരിക്കുമ്പോൾ എങ്ങനെ താതാമ്യപ്പെടാതിരിക്കും? ഇപ്പൊ തന്റെ മുമ്പിലുള്ള വസ്തുക്കൾ ഇല്ലാതായാലേ ആ താതാത്മ്യം ഇല്ലാതാകത്തുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാലേ ദുഃഖം ഇല്ലാതാകും. തത്വജ്ഞാനം കൊണ്ട് ഈ പ്രകൃതിയെ അന്യമായി ഗ്രഹിച്ചാലും, അതായത് അദ്വൈതി ഇതൊക്കെ അസത്യമാണെന്ന് ഗ്രഹിച്ചാലും, ദുഷ്ടദുഃഖം അത് അനുഭവിക്കേണ്ടി വരുന്നു. അതിന് ഭാഷകാരം പറയും പ്രാരബ്ധം, അത് പ്രബലമാണ്, അതുകൊണ്ട് ദുഃഖം തത്വജ്ഞാനിക്കും അനുഭവിക്കേണ്ടി വരുന്നു. ഈ ഒരു ഭാഗം ഇതിന് യോഗി പറയുന്ന മറുപടിയാണ് അതിനെ നിരോധിച്ചിരിക്കുക. വില സുഖദുഃഖങ്ങളില്ലല്ലോ, നിരോധിച്ചാൽ സമാധിയിലേക്ക് പോകും. സമാധിയിൽ പോയാൽ പിന്നെ അവിടെ ചിത്തമില്ല. ചിത്തമില്ലെങ്കിൽ ചിത്തപരിണാമിയായ സുഖദുഃഖങ്ങളുമില്ല. അവരുടെ തത്വജ്ഞാനം കൊണ്ട് മുക്തി സാധ്യമാകുന്നു എന്ന് പറയാൻ വയ്യ. കാരണം ജീവിച്ചിരിക്കുക, ശരീരത്തോടുകൂടി ഇരിക്കുക, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുകയും മുക്തനായിരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റും. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഭിക്ഷുപിപാസാദികളുണ്ട്, വ്യവഹാരമുണ്ട്. തത്വജ്ഞാനം ആ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യ ഉപദേശിക്കുന്നത്. ഇപ്പൊ വ്യവഹാരമില്ലെന്ന് പറഞ്ഞാൽ അത് സ്വന്തം നാവില്ലെന്ന് പറയുമ്പോഴാണ്. അതുമല്ല, അന്യന്റെ ദൃഷ്ടിയിൽ അവിടെ സുഖദുഃഖങ്ങളെല്ലാം കാണുന്നുണ്ട്, അവിടെ ചിത്തവിശ്രാന്തി ലഭിക്കുന്നില്ല. അതുകൊണ്ട് ജീവൻ മുക്തി എന്ന് പറയാൻ പറ്റത്തില്ല. ശരിയാണ്, പ്രാരബ്ധം ഇവിടെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മുക്തി തന്നെ, അത് സംഭവിക്കും. പക്ഷെ അതുവരെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നില്ല. ലോകക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതും ദുഃഖത്തിന് കാരണമാണ്. സത്കീർത്തി ദുഷ്കീർത്തി എല്ലാം ഉണ്ടാകും. ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളുണ്ടാകും. അതുകൊണ്ട് അദ്വൈതികളിൽ തന്നെ ഒരു ഭാവം പറയുന്നു, തത്വജ്ഞാനം പോലെ യോഗി പറയുന്നത് പോലെ ഉപാധി തന്നെ ഇല്ലാതാകുന്നു. അതിനുവേണ്ടി സമാധി ശീലിക്കുന്നു. അത് ശങ്കരാചാര്യരുടെ പക്ഷമല്ല, ശങ്കരാചാര്യർക്ക് ശേഷം വന്ന അദ്വൈതാചാര്യന്മാരുടെ പള്ളിയും പക്ഷം. അതാണ് ബ്രഹ്മവിദ് വരാൻ വരിയാൻ വരിഷ്ഠൻ. അങ്ങനെ ശരിയായ ആ മുക്തി എന്ന് പറയുന്നത് പ്രപഞ്ച ബോധം പോലും ഇല്ലാതെയുള്ള വരിഷ്ഠസ്ഥിതിയാണ്. വാസിഷ്ഠത്തിനും മറ്റും പറയും, ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമേ ശരിക്കും ജീവൻ മുക്തിയുള്ളൂ, ജീവിച്ചിരിക്കേ മുക്തിയുള്ളൂ. അത് യോഗിയുടെ സമാധി പോലെയാണ്. യോഗി അത് തന്നെയാണ് പറയുന്നത്. യോഗി പറയുന്ന ഈ ഉപാധിയെ നിരോധത്തിലൂടെ പ്രതിപ്രസവത്തിൽ പ്രകൃതി അതിൻ്റെ നിലയിലെത്തിക്കുക, പുരുഷൻ തൻ്റെ നില നിൽക്കുന്നു, രണ്ടുപേരും തമ്മിൽ യാതൊരു ഇടപാടുമില്ല, പുരുഷൻ മുക്തനായി, സുഖദുഃഖങ്ങളൊന്നുമില്ല. അദ്വൈതികളിൽ ചിലർ പറയുന്നു അത് തന്നെ നമുക്കും ചെയ്യും. തത്വജ്ഞാനം കൊണ്ട് മാത്രം പോലും സമാധിയെ ശീലിക്കുന്നു. സമാധിയെ ശീലിക്കുമ്പോൾ ഇതായി. പിന്നെ അവിടെ വരുന്ന വ്യത്യാസം എത്രയാണ്? തത്വജ്ഞാനത്തിലുള്ള വ്യത്യാസം. തത്വജ്ഞാനത്തിൽ അദ്വൈതം പറയുന്നു സദാത്മേകത്വം എന്ന് പറയുന്നു, ഈ പ്രപഞ്ചം സത്യമല്ലെന്ന് പറയുന്നു. അദ്വൈതി സത്യമല്ലാത്ത പ്രപഞ്ചത്തെ അത് സത്യമായി അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. യോഗി അങ്ങനെയല്ല, ആ സത്യമായ പ്രപഞ്ചം തന്നെ പരിണാമി സത്യം എന്ന് പറയുന്നു. ആ പരിണമിച്ച സത്യരൂപത്തിൽ അനുഭവപ്പെടുന്ന അതിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ രണ്ടൊന്നാണ്. പക്ഷെ അദ്വൈതി പറയും യോഗിക്ക് ശരിയായ ജ്ഞാനമില്ല, പ്രകൃതി പുരുഷ വിവേകജ്ഞാനം വന്നതേയുള്ളൂ, അത് പോരാ മോക്ഷത്തിന്, ആ സമാധി പോരാ മോക്ഷത്തിന്. മറിച്ച് സദാത്മീകത്വ ജ്ഞാനം വേണം. അതുകൊണ്ട് അദ്വൈതികളിൽ ഒരു വിഭാഗം സമാധിപക്ഷത്തെ സ്വീകരിക്കുന്നു. എന്നാ സമാധിപക്ഷത്തെ സ്വീകരിക്കണ്ടെന്ന് പറയുന്ന ഒരുണ്ട്. സമാധിപക്ഷത്തെ സ്വീകരിക്കാതെ തന്നെ മുക്തനാണ് എന്ന് പറയുന്നവരുണ്ട്. വേറെ ഭക്ഷ്യകാരൻ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. സമാധിപക്ഷത്തെ അംഗീകരിക്കാതെ എങ്ങനെ മുക്തി അംഗീകരിക്കാം, ജീവൻ മുക്തിയെ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇത് രണ്ടുമുണ്ട്. അതിൽ ഇവിടെ ഭക്ഷ്യകാരൻ യോഗത്തിലെ മറ്റു പല അംശങ്ങളെയും സ്വീകരിച്ചെങ്കിലും അദ്വൈതം ശങ്കരാചാര്യർക്ക് ഈ അദ്വൈതത്തെ സ്ഥാപിക്കുന്നതിനുള്ള മുഖ്യമായ ആശയങ്ങൾ പലതും കിട്ടിയത് സാംഖ്യത്തിൽ നിന്നാണ്. പ്രധാനമായും പുരുഷൻ നിർഗുണനാണെന്നുള്ളത് അതിനെ പരിഷ്കരിച്ചാണ് അദ്വൈതമാക്കി മാറ്റിയത്. സർവശാസ്ത്രങ്ങളും കടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സാംഖ്യശാസ്ത്രം. അതിനുശേഷമാണ് സാംഖ്യ ദർശനത്തിന് ശേഷമാണ് മറ്റുള്ള ദർശനങ്ങളെല്ലാം രൂപം പ്രാപിച്ചതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടിവിടെ ഭാഷകാരൻ തന്റെ സിദ്ധാന്തം എന്താണോ, ഒന്ന് ജ്ഞാനം സദാത്മീകത്വ ജ്ഞാനമായിരിക്കും, ആ ജ്ഞാനം വേദാന്തവാക്യ ശ്രവണത്തിൽ നിന്നുണ്ടാകും, ആ ജ്ഞാനത്തിനപ്പുറം ഒരു സമാധി വേണ്ട. സമാധി എന്തിനു വേണ്ടിയിട്ടാണ്? സമാധി നിരോധത്തിന് വേണ്ടിയിട്ടാണ് സമാധിയുടെ ആവശ്യം. സമാധി സ്വയം തന്നെ ചിത്തവൃത്തി നിരോധമാണ്. യോഗമെന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധരൂപത്തിലുള്ള സമാധിയാണ്. അത് സമ്പ്രജ്ഞാതമോ അസംപ്രജ്ഞാതമോ അല്ലെങ്കിൽ നിർബീജമോ എന്തോ ആയിക്കൊണ്ട് അതാണ്. അത് വിധേയമാണ്, കാരണം അത് വിധിച്ചിരിക്കുന്നു, നിയന്ത്രിച്ചിരിക്കണം. ദൃഷ്ടവ്യ പ്രജ്ഞാം കുർവീയത, ഇവിടെയൊക്കെ യോഗി അതിനെ വിധിയായി സ്വീകരിക്കും. എന്നിട്ട് യോഗി അത് അനുഷ്ഠിക്കുന്നു, നിരോധത്തെ അനുഷ്ഠിക്കുന്നു. ഇവിടെ ഭക്ഷ്യകാരം പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ ഞാൻ നിരോധിക്കും. ത്രിഗുണം അതിൻ്റെ സാമ്യാവസ്ഥയിൽ നിന്ന് സത്യത്തിൽ പരിണമിച്ച് ഈ രൂപത്തിലാക്കി തിരിച്ചതിൻ്റെ പ്രതിപ്രസവത്തിന് വേണ്ടി നിരോധം ആവശ്യമാണ്. ഇവിടെ അതല്ല, ഇവിടെ അജ്ഞാനമാണ് മൂലകാരണമായിരിക്കുന്ന അവിദ്യ. അവിദ്യ കൊണ്ട് വരുന്ന ഈ പ്രപഞ്ച പ്രതീതി, ഈ പ്രപഞ്ച താതാത്മ്യം, അതാണ് ജീവന്റെ സംസാരം, ശോകമോഹങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അവിദ്യയുടെ സ്വഭാവം തന്നെ എന്താണ്? അത് ജ്ഞാനം കൊണ്ട് നശിക്കുന്നതാണ്. ആ ജ്ഞാനം കൊണ്ട് അത് സദാത്മീകത്വ ജ്ഞാനം. ശ്രുതി മാത്രമേ ആ ഒരു ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ശ്രുതിയെ അവലംബിക്കുന്നത്. ആ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പുരുഷൻ ബന്ധവിമുക്തനായി, അതാണ് മുക്തി. സുഖദുഃഖാദി അനുഭവങ്ങൾ അത് പ്രാരബ്ധരൂപത്തിൽ നിന്നാലും താൻ അതിൽ നിന്ന് മുക്തനാണ്. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അത് കേവലം പ്രതീതി രൂപത്തിലേ ഉള്ളൂ, അതിന് തന്നെ ബന്ധിക്കുന്നതിന് കഴിയുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ നാശത്തിന് വേണ്ടി പ്രത്യേകിച്ച് യത്നത്തിൻ്റെ ആവശ്യമില്ല, സമാധിയുടെ ആവശ്യമില്ല. പ്രാരബ്ധം അതിൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീരും. അത് ശരീരപാദം വരെ തുടരും. ശരീരം പതിക്കുന്നതോടുകൂടി പ്രാരബ്ധം അവസാനിച്ചു. പിന്നെ അവിടെ ബന്ധനം എന്ന് പറയുന്ന ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമുള്ള അത് ശുദ്ധിയിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ അതിന് യോഗ്യനായിരിക്കും. മറ്റ് ഈ പറയുന്ന യോഗ സാധനങ്ങളെല്ലാം ആ യോഗ്യതയ്ക്ക് വേണ്ടി ധാരണ, ധ്യാന സമാധികളെല്ലാം ചിത്തേകാഗ്രത പോലെയുള്ള യോഗ്യതയ്ക്ക് ഉപകരിക്കുമെങ്കിൽ അത് നല്ലത്. അതിനുവേണ്ടി അതൊക്കെ സ്വീകരിക്കും. അല്ലാതെ ഈ ജ്ഞാനത്തിന് വേണ്ടി സമാധി സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം ജ്ഞാനം സമാധിയിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ഇതാണ് അദ്വൈതി പറയുന്നത്. രണ്ടു കാരണം നിരോധമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിനാണ് യോഗത്തിൻ്റെ സിദ്ധാന്തം എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിരോധമല്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. സമാധി എന്തുകൊണ്ട് നിഷേധിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാകത്തില്ല. ഇനി സമാധി എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകത്തില്ല. അതെല്ലാം മനസ്സിലാകും. അതുകൊണ്ടാണ് വിചാരണ സ്വാമി പോലെയുള്ള ഒരു തത്വജ്ഞാനം, പിന്നെ വാസനാക്ഷയം, മനോനാശം, ഇതെല്ലാം യോഗിയുടെ നിരോധത്തിൻ്റെ രൂപാന്തരങ്ങളാണ് ഈ പറയുന്നതല്ല. യോഗി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആ തത്വജ്ഞാനത്തിൽ മാത്രം വ്യത്യാസം തന്നെയുണ്ട്. ഒരാൾ ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയും, മറ്റയാൾ പറയും പ്രകൃതി പുരുഷ വിവേകം എന്ന് പറയും. അദ്വൈതി പറയാറുണ്ട് അതിന് വേറെ തരത്തിൽ ആത്മാനാത്മ വിവേകം. പക്ഷെ ഇവിടെ ആത്മാനാത്മ വിവേകം എന്ന് പറയുമ്പോൾ അദ്വൈതി ആത്മാവിനെ ഏകമായിട്ടും അനാത്മാവായ പ്രപഞ്ചത്തെ പരമാർത്ഥമല്ലാതെയും ബോധിക്കും എന്ന് പറയും. ആ വ്യത്യാസം യോഗി പറയുമ്പോൾ ആത്മാനാത്മ വിവേകം, പുരുഷൻ നിർഗുണനും ഏകനും, അതേസമയം അത് അനന്തവുമാണ്. ഓരോ പുരുഷന്മാർ, ഓരോ ജീവൻ, ഓരോ പുരുഷന്മാർ. താൻ ഏകനായിരിക്കുന്നു, പക്ഷെ അതുപോലെ അന്യനും ഏകനാണ്. അവിടെ അനാദിയും അനന്തവും നാശമില്ലാത്തതുമായ ആ പ്രകൃതി, അതിൻ്റെ നിരോധം, അതിനെ തിരിച്ചതിൻ്റെ സ്വാമി അവസ്ഥയിലേക്ക് എത്തിക്കുക. അങ്ങനെ താൻ സ്വതന്ത്രനാകും. അങ്ങനെ ആത്മാനാത്മവേഗത്തെ യോഗത്തിൽ പറയും. അദ്വൈതി തന്നെ പറയുന്ന എന്താണ്, ജീവൻ മുക്തിയുടെ വിലക്ഷണമായ സുഖം, അതിനൊരു സുഖം. കാരണം സാധാരണ സുഖം ദുഃഖ സമ്മിശ്രമായിട്ട് അറിയുന്നു. തത്വജ്ഞാനത്തിൽ നിന്ന് കേവല തത്വജ്ഞാനം കൊണ്ട് ആ സുഖം കിട്ടത്തില്ല. കാരണം വ്യവഹാരം വരുമ്പോൾ അത് മനസ്സിനെ ചിത്തത്തെ ബാധിക്കുന്നു. അത് ബാധിക്കുമ്പോൾ സുഖദുഃഖങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. അവിടെ യോഗി പറയുന്നത് പോലെ തന്നെ ഈ തത്വജ്ഞാനത്തെ ആശ്രയിച്ച് അത് യോഗിയുടെ ജ്ഞാനമല്ല, അതാ വ്യത്യാസം. യോഗി നിരോധത്തെയും മറ്റും ശീലിക്കുന്നത് യോഗിയുടെ തത്വജ്ഞാനത്തെ ആശ്രയിച്ച്, സാംഖ്യ തത്വജ്ഞാനത്തെ ആശ്രയിച്ച്. അദ്വൈതി അങ്ങനെയല്ല. ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്ന് പറയുന്ന ആ തത്വജ്ഞാനത്തെ ആശ്രയിച്ച് അതിനെ ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സമാധിയെ പരിശീലിക്കുന്നു. ആ സമാധിയിൽ നിന്ന് ചരമസാക്ഷാത്കാരം, അങ്ങനെ പറയുന്നു ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി. യോഗി പറയുന്നു പുരുഷ പ്രകൃതി പുരുഷ വിവേക വൃത്തി എന്ന് പറയുന്നു. അങ്ങനെ ഒരു വൃത്തി, ആ വൃത്തി ആണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. അത് അത് നശിക്കുന്നു. ഇത്തരത്തിൽ അതിനെ യോഗ വേദാന്ത പ്രക്രിയ എന്ന് പറയുന്നു. യോഗത്തെ കൂടി ചേർത്തുണ്ട്. അത് അഭ്യാസഫലമാണ്. ഇവിടെ പറയുന്ന ശ്രവണജ്ഞാനം എന്ന് പറയുന്നത് അത് അതിസൂക്ഷ്മമായ തത്വജ്ഞാനമാണ് എന്ന് പറയുന്നത്. അത്യധിക സൂക്ഷ്മമാണ് അത്. അവിടെ ആ തത്വജ്ഞാനം തന്നെ സമാധി വരെ സമാധിയുടെ ആവശ്യമില്ല. ശ്രവണത്തിൽ നിന്നും യോഗ്യതയുള്ളവരോ ജ്ഞാനം ഉണ്ടാകുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. അത് ഏകവാര ശ്രവണം, യോഗ്യനാണെങ്കിൽ ഒരേ തവണ ശ്രവിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ ആവർത്തിക്കണം. അത് പിന്നെ ആവർത്തിക്കേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ചാലും അത് യോഗി ശീലിക്കുന്ന നിരോധമല്ല. അന്നിങ്ങനെ ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നിരോധ ശബ്ദം അല്ലെങ്കിൽ സമാധിയെ കുറിച്ച് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. അതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്, നിരോധസ്തർഹി അർത്ഥാന്തരമിരിച്ച് അഥാപി സ്യാദ് ചിത്തവൃത്തി നിരോധസ്യ ചിത്തവൃത്തി നിരോധം വേദവാക്യജനിത ആത്മവിജ്ഞാനാദർത്ഥാന്തരത്വം. അത് വേദവാക്യജനിതമായ ആത്മവിജ്ഞാനം അതല്ല, കാരണം അത് സമാധിയാണ്. യോഗി പറയുന്നത് വേദവാക്യത്തിൽ നിന്ന് വിജ്ഞാനം ഉണ്ടാകും, പക്ഷേ ആ വിജ്ഞാനം പോരാ, അത് പരോക്ഷ വിജ്ഞാനമാണ്. സമാധിയിൽ നിന്ന് പിന്നീട് രണ്ടാമതൊരു വിജ്ഞാനം ഉണ്ടാകും, അതാണ് അപരോക്ഷ വിജ്ഞാനം, പ്രകൃതി പുരുഷ വിജ്ഞാനം. അതിനുവേണ്ടി നിരോധ സമാധി ചെയ്തിരിക്കുന്നു എന്നാണ്. തന്ത്രാന്തരേഷിച്ച തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം, തന്ത്രാന്തരം എന്ന് വെച്ചാൽ യോഗശാസ്ത്രം, അഷ്ടാംഗയോഗശാസ്ത്രം. കർത്തവ്യതയാ അവഗതത്വ, അത് കർത്തവ്യമായി അത് പറഞ്ഞിരിക്കുന്നു. എന്റെ ചിത്തവൃത്തി നിരോധനത്തിലുള്ള സമാധി കർത്തവ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. വിധേയത്വം, അതുകൊണ്ട് അത് വിധേയമാണ്. ഇവിടെ അതാണ് വിധിക്കുന്നത്, ശ്രോതവ്യ മന്ദവ്യോ നിധിധ്യാസ്ഥിതവ്യോ പറയുന്നത് സമാധിക്ക് വേണ്ടിയിട്ടാണ്. വിജ്ഞായ പ്രജ്ഞം പ്രവീത, സമാധിയിൽ നിന്നുണ്ടാകുന്ന പ്രജ്ഞ ഋസംബര തത്ര പ്രജ്ഞ, യോഗികൾ പറയുന്നു ഋസംബര പ്രജ്ഞ, അതാണ് ആ വിവേകഖ്യാതി. ധർമ്മമേക സമാധി എന്ന് പറയുന്നു. ഇത് അവിടെ എത്തും, വിദ്യാർത്ഥി സ്വയം പറ്റും അത് എന്ന് പറയും, ധർമ്മമേക സമാധി. അതിനെ യോഗി ധർമ്മമേക സമാധി എന്ന് പറയുന്നു. ഞങ്ങൾക്കും ആ സമാധി ഉണ്ടെന്ന് അത് പറയും. എന്നാ മോക്ഷസാധനത്തിന് അനവകമാ പറയുന്നു, ചിത്തവൃത്തി നിരോധരൂപത്തിലുള്ള ആ സമാധി അത് മോക്ഷസാധനമല്ല എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, ആ ചിത്തം എന്ന് പറയുന്നത് സദാ രണ്ട രൂപത്തിലാണ്, ഒന്ന് പ്രത്യയ രൂപത്തിൽ അല്ലെങ്കിൽ ഭംഗരൂപത്തിൽ. പ്രത്യയം എന്ന് വെച്ചാൽ ഇങ്ങനെ ആവർത്തി ഞാനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ സംസ്കാര രൂപത്തിൽ. പ്രത്യയ ഭംഗം എന്ന അത് സംസ്കാരം. അപ്പോൾ ചിത്തത്തെ അഭ്യാസം കൊണ്ട് നിരോധിക്കുമ്പോൾ യോഗി ആഗ്രഹിക്കുന്നത് ആ ചിത്തം പ്രത്യയ ഭംഗരൂപത്തിലിരിക്കുക എന്ന് വെച്ചാൽ ആ കേവല സംസ്കാര രൂപത്തിലിരിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന അഭ്യാസമാണ് ഇപ്പോഴത്തെ നിരോധം. ഈ ഒരു അഭ്യാസം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അത് മനസ്സിനെ സംഭവിക്കത്തുള്ളൂ. അതാണ് സമാധി ചിത്തത്തിലാണ്. ഇനി ആ ചിത്തത്തിൻ്റെ തന്നെ പ്രതിപ്രസവമാണ്, ചിത്തം തന്നെ സാമ്യാവസ്ഥയെ പ്രാപിക്കുകയാണ് പ്രകൃതിയിൽ. അതെല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിന് പറയുന്നതല്ല, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനം അത് സംഭവിക്കുന്നു. എവിടെ അജ്ഞാനം? തന്നിലാണ് അജ്ഞാനം. ഏതൊരുവനാണോ ഏതൊരു ജീവനാണോ അജ്ഞാനത്തെ അറിയുന്നത് അവനിലാണ് അജ്ഞാനം, മറ്റൊരിടത്തുമില്ല. ശ്രുതി ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെയാണ്. ഒരു യോഗി അത് പറയുന്നുണ്ട്, അസ്മിത അഹം ബോധം. അതിലൂടെ എത്തിച്ചേരേണ്ട പുരുഷനിലാണെന്ന് യോഗി സമ്മതിക്കുന്നുണ്ട്. അദ്വൈതി പറയുന്നത് അവിടെ ആഹംബോധത്തിന് ജീവബോധത്തിന് അവന് വെളിപ്പെടുന്ന അജ്ഞാനം, ഇതിനെ കുറിച്ചുള്ള അജ്ഞാനം, തൻ്റെ വാസ്തവ സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം, ആ ജ്ഞാനത്തെ ആശ്രയിച്ച് അവൻ ഈ ജീവഭാവത്തിലിരിക്കുകയാണ്. തൻ്റെ സ്വത സിദ്ധമായ നിർഗുണഭാവത്തെ വിട്ടിട്ട് ഏതൊരു അജ്ഞാനത്തെയാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം. അങ്ങനെ പറയുന്നത് മൂലാജ്ഞാനം എന്ന് പറയും. തന്നെ അറിയാതിരിക്കുന്നുണ്ടല്ലോ, തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ജ്ഞാനത്തെ തുടർന്ന് ജീവഭാവം വന്നു ഈ ജീവവ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതിന് ജ്ഞാനമേ ഉള്ളു പായം. യോഗിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമുണ്ട്, വിവേകഖ്യാതി ഉണ്ടെങ്കിലും ആ വിവേകഖ്യാതിയുടെയും നിരോധം അത് ചിത്ത വൃത്തി നിരോധത്തിൻ്റെ ഭാഗമാണ്. പിന്നെയും പരവൈരാഗ്യത്തെ ആശ്രയിച്ചിട്ട് ചിത്തത്തെ നിർബീജമാക്കണം. അതിനും അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കും, സമാധി പരിശീലിച്ചുകൊണ്ടേയിരിക്കും. സമാധി പരിശീലനത്തിൻ്റെ ദൃഢതയിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം ശ്രൗതജ്ഞാനം കൊണ്ട് അത് ബോധിപ്പിക്കുന്നു. നീ ശരീരമില്ല, മനസ്സിലെ ബുദ്ധിയല്ല, അങ്ങനെ സ്വരൂപത്തെ അത് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് താൻ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണെന്നുള്ള ഈ ഭ്രാന്തി താതാത്മ്യം അഭ്യാസം അതില്ലാതാവും. അങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് മോക്ഷസാധനത്തിന് യോഗി പറയുന്ന രീതി മോക്ഷസാധനമായി സ്വീകരിച്ചിട്ടില്ല. നഹി വേദാന്തേഷു ബ്രഹ്മാത്മവിജ്ഞാനാദന്യൻ, അദ്വൈതത്തിൽ ഈ ബ്രഹ്മാത്മവിജ്ഞാനമല്ല മറ്റൊന്ന്, സമാധിയോ സമാധിയിൽ നിന്നുണ്ടാകുന്ന മറ്റെന്തെങ്കിലും ഒന്നും തന്നെ പരമപുരുഷ സാധനത്തിന് പരമപുരുഷാർത്ഥ സാധനമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അദ്വൈതികളിൽ ചിലർ യോഗികൾ പറയുന്ന രീതിയിൽ സമാധി ജ്ഞാനത്തെയൊക്കെ സ്വീകരിച്ചാൽ അത് യോഗി പറയുന്ന സമാധിയുമല്ല, യോഗി പറയുന്ന ജ്ഞാനമില്ല എന്നുകൂടി മനസ്സിലാക്കും. അത് അദ്വൈതിയുടേതായ സമാധിയും അദ്വൈതിയുടെ ജ്ഞാനവും അതെന്താണ് ആ വ്യത്യാസം, അത് ആ തത്വജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതാണ് ബ്രഹ്മാത്മവിജ്ഞാനം അല്ലാതെ ഇവിടെ മോക്ഷസാധനമായി ശ്രുതി ഒന്നിനെ അംഗീകരിക്കുന്നില്ല. എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അല്ലെങ്കിൽ യോഗമെന്നോ ഭക്തിയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് ബ്രഹ്മാത്മവിജ്ഞാനമാണോ എന്നാണ് അതിനെ അംഗീകരിക്കുന്നത്. ശബ്ദത്തിൽ കാര്യമില്ല, കാരണം ഈ ബ്രഹ്മാത്മവിജ്ഞാനത്തിന് തന്നെ ശ്രുതി യോഗം എന്ന് പറയും. അവിടെ യോഗത്തിന്റെ അർത്ഥം വേറെയാണ്. യോഗം എന്നുള്ള ശബ്ദത്തിനോടല്ല വിരോധം, ബ്രഹ്മാത്മവിജ്ഞാനവും യോഗമാണ്. പക്ഷെ യോഗത്തിന് സമത്വ യോഗ വിച്ചതേ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന ബ്രഹ്മാത്മവിജ്ഞാനമാണ്. ആ ബ്രഹ്മാത്മവിജ്ഞാനമല്ലാതെയുള്ള യോഗത്തെ അതിനെ നിഷേധിക്കും. അതെന്തായാലും ഭക്തി എന്ന് പറയുന്നത് ഈ ബ്രഹ്മാത്മവിജ്ഞാനമാണെങ്കിൽ അദ്വൈതിക്ക് അതിന് വിരോധമൊന്നുമില്ല, അതിനെ സ്വീകരിക്കും. മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരമപുരുഷാർത്ഥ സാധനത്വേന നവഗമ്യതേ, എന്തുകൊണ്ട് ആത്മാനമേവ അവേ തസ്മാത് തത്സർവം അഭവത്. അവൻ സ്വസ്വരൂപത്തെ തന്നെ അറിഞ്ഞു, അങ്ങനെ അവൻ സർവാത്മാവായി തീർന്നു, സർവാത്മഭാവത്തെ സ്വീകരിച്ചു, സർവത്തെയും സത്യമായി അറിഞ്ഞു. അവിടെയും ആശയക്കുഴപ്പം വരാൻ പാടില്ല. സർവാത്മഭാവത്തെ സാക്ഷാത്കരിക്കുമ്പോൾ നാനാത്വത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടാണ്, നാനാത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സർവാത്മഭാവമുണ്ട്. പക്ഷെ നാനാത്വത്തിൽ ആ നാനാത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ് സർവാത്മഭാവത്തെ സ്വീകരിക്കുന്നത്. നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് എന്താണ്? ആ നാനാത്വത്തെയാണ്. അനുഭവത്തിൽ നിൽക്കുന്ന എന്താണ്? പ്രതീതിയിൽ നിൽക്കുന്ന എന്താണ്? നാനാത്വമാണ്. അപ്പൊ സർവാത്മഭാവം എന്ന് പറയുമ്പം നാനാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സർവാത്മഭാവം സാധ്യമല്ല, പരസ്പര വിരുദ്ധമായ കാരണം. ഒന്നേകമാണ് ആശയം, അത് രണ്ടാണെന്ന് പറയും പോലെയാണ്. പരസ്പര വിരുദ്ധമായ കാര്യത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നാനാത്വഭാവത്തെ ശ്രുതി ഉപദേശിക്കേണ്ട കാര്യമില്ല, അതിന് തത്വജ്ഞാനത്തിന്റെ ആവശ്യമില്ല, അത് സ്വയം നമ്മൾ ബോധിക്കുന്നതാണ്. ഈ നാനാത്വഭാവം സത്യമാണെന്നുള്ളത് ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ജീവൻ സ്വയം അറിയുന്ന കാര്യമാണ് ഈ നാനാത്വങ്ങളെല്ലാം സത്യമാണ്. ഗുരുവിന്റെ ഈ ശാസ്ത്രത്തിന്റെ അവിടെ ആവശ്യമില്ല. ശാസ്ത്രം ആ സത്യത്തെയല്ല ബോധിപ്പിക്കുന്നത്, ഏതൊരു സത്യത്തെയാണോ തന്റെ അജ്ഞത കൊണ്ട് ബോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ജ്ഞാനം കൊണ്ട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ജ്ഞാനം കൊണ്ട് അജ്ഞത നശിക്കുകയാണ്, അവിടെ ബോധത്തിൽ വ്യത്യാസം വരും. അതിനാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. ആ സർവാത്മഭാവത്തിൽ അജ്ഞാനം കൊണ്ട് അജ്ഞാനഫലമായി യാതൊരു ബോധമാണ് ഉണ്ടായിരുന്നത്, പ്രപഞ്ച സത്യത്വ ബോധം. ആ അജ്ഞാനജന്യമായ ബോധത്തെ നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന സത്യത്വ ബോധം പ്രപഞ്ചത്തിൽ തന്നെയുള്ള ജ്ഞാനം കൊണ്ട് വരേണ്ടതായ സത്യത്വ ബോധത്തെ ബോധിപ്പിക്കുന്നു. അതാണ് അജ്ഞന്റെ പ്രപഞ്ച സത്യത്വ ബോധവും ജ്ഞാനിയുടെ പ്രപഞ്ച സത്യത്വ ബോധവും തമ്മിൽ വ്യത്യാസം. അത് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി എന്ത് ചെയ്യുന്നു? സർവത്തെയും സത്തായി കാണുന്നു. അതിനോട് പറയുന്നത് സർവം അഭവത്, സർവം അഭവത്. അജ്ഞനും സർവത്തെയും സത്യമായി കാണുന്നു, പക്ഷെ രണ്ട് അനുഭവത്തിനും വ്യത്യാസമുണ്ട്. ജ്ഞാനി എന്ത് ചെയ്യുന്നു? ആത്മാനം ഏവ സ്വസ്വരൂപത്തെ ഗ്രഹിച്ചു സത്തായി. അതുകൊണ്ടാണ് സൃഷ്ടോത്വ ദേവാന പ്രാപിച്ചത്. സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇവിടെ തന്റെ സ്വരൂപമായിരിക്കുന്നത്, അവൻ തന്നെയാണ് സർവമായിരിക്കുന്നത്. ആ രീതിയിൽ തത്വജ്ഞൻ സത്യത്തെ ഗ്രഹിക്കുന്നു. അജ്ഞൻ ഈ വിഷയങ്ങളൊന്നും അറിയാതെ തന്നെ പ്രപഞ്ചത്തെ സത്യമായി ഗ്രഹിക്കുന്നു. ആ അജ്ഞന്റെ സത്യത്വബോധം അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ജഗന്മിഥ്യ.

കാര്യവാൻ പുരുഷോ വേദ, അതിന് ഗുരു ആവശ്യമാണ്, ഉപദേശം ആവശ്യമാണ്. തസ്യ താവദേവ ചിരം, തത്വസാക്ഷാത്കാരത്തിനും അവൻ്റെ പ്രപഞ്ച വ്യവഹാരത്തെ സാധൂകരിക്കുന്നതാണ് അവൻ്റെ പ്രാരബ്ധം. ആ പ്രാരബ്ധനാശപര്യന്തം അവന് പ്രപഞ്ച പ്രതീതിയുണ്ട്, പ്രപഞ്ച വ്യവഹാരമുണ്ട്, സൂതുക്കാതെ അനുഭവങ്ങളുണ്ട്. അഭയം ഈ വൈ ബ്രഹ്മഭഗതി ഏവം യഥയിരിക്കുന്നു, അവൻ അഭയസ്ഥാനത്ത് പ്രാപിച്ചിരിക്കുന്നു. പ്രാരബ്ധം കൊണ്ട് സുഖദുഃഖാദി അനുഭവങ്ങൾ അവനിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവൻ്റെ മുന്നിലുണ്ടെങ്കിലും, അവൻ സ്വയം ധരിച്ചിരിക്കുന്നതാണ് താൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ അവനിലില്ല എന്നർത്ഥം. കാണുന്നവനാണ് വ്യാകുലത. ജ്ഞാനിയുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച്, ജ്ഞാനിയുടെ പ്രാരബ്ധത്തെക്കുറിച്ച് ആശങ്കകൾ കാണുന്നവനാണ്, ജ്ഞാനിയെ കാണുന്നവനാണ്. അതങ്ങനെ സംഭവിക്കാമോ? സംഭവിച്ചാൽ വീണ്ടും ദുഃഖമല്ലേ? തത്വജ്ഞാനം കൊണ്ട് എന്താ പ്രയോജനം? തത്വജ്ഞാനം കൊണ്ട് ഇതെല്ലാം മാറുമോ? വീണ്ടും ഇതൊക്കെ അനുഭവിച്ചിരിക്കുകയല്ലേ? ഈ വ്യാകുലതകളെല്ലാം തത്വജ്ഞാനിയെ ദർശിക്കുന്നവൻ. എന്തുകൊണ്ട്? അവൻ തത്വജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കുന്നു, സുഖദുഃഖങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, തത്വജ്ഞാനിയുടെ പ്രാരബ്ധം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ് തത്വജ്ഞാനിയെ ഗ്രഹിക്കുന്ന അജ്ഞാൻ. അവന്റെ ദൃഷ്ടിയിൽ എങ്ങനെയാണോ തന്നെ സുഖദുഃഖങ്ങൾ തന്നെ ബാധിക്കുന്നത്, അതുപോലെ തത്വജ്ഞാനിയും അതെല്ലാം ബാധിക്കും. അതുകൊണ്ട് തത്വജ്ഞാനം നിഷ്ഫലമല്ലേ എന്നവൻ ചിന്തിച്ചു പോകുന്നു. അതവന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നതാണ്. തത്വജ്ഞാനിയുടെ നിലയിൽ നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ പിന്നെ തത്വജ്ഞാനിയാണല്ലോ. അപ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നെ ദൃഷ്ടിന് കാംക്ഷതി? തത്വബോധത്തിലും തത്വജ്ഞൻ വ്യവഹാരത്തിലാണെങ്കിലും അവൻ അഭയം, ഭയരഹിതമായ എന്ന് വെച്ചാൽ ഭയദുഃഖാതിരഹിതമായ അവസ്ഥയെ തന്നെ അവൻ പ്രാപിച്ചിരിക്കുന്നത്. ഇത്തരം ആശങ്കകളെല്ലാം ആർക്കാണ്? അജ്ഞാൻ. തത്വജ്ഞന്റെ ലക്ഷണം എന്താണ് അവിടെ? സംശയ അജ്ഞാന സംശയാദി ദോഷങ്ങൾ അവിടെ ഇല്ല. തന്റെ തത്വജ്ഞാനത്തിൽ അയാൾക്ക് ആശങ്കകളൊന്നുമില്ല. ആ തത്വജ്ഞാനത്തിൽ ആശങ്കകളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവിടെ സുഖദുഃഖാദികൾ ബാധിക്കുന്നത്? പിന്നീട് എന്തിനാണ് ആ സുഖദുഃഖാദികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സമാധിയെ ശീലിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഭാഷ്യകാരൻ്റെ നിലപാട്. അതുകൊണ്ട് നിരോധ രൂപത്തിലുള്ള സമാധിയുടെ ആവശ്യമില്ല. അത് വിധിച്ചിട്ടുണ്ട്, അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. തത്വജ്ഞന്റെ നിലയിൽ നിന്ന് അതിൻ്റെ ആവശ്യമില്ല. അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് അത് ആവശ്യമുണ്ടെന്ന് കരുതുകയാണെങ്കിൽ അജ്ഞനതൊക്കെ അനുഷ്ഠിക്കാം, നിരോധിക്കാം, അതിൻ്റെ സുഖം അനുഭവിക്കാം, ദുഃഖനിവൃത്തിയെ നേടാം.